അപ്പം ദിവസവും ഒരു മീൻ മാത്രം പിടിച്ച് അത് പാകം ചെയ്ത് കഴിക്കുക എന്നതായിരുന്നു അയാളുടെ ശീലം. അന്ന് കിട്ടിയ മീനിന്റെ ഉള്ളിൽ ഒരു മാണിക്യമുണ്ടായിരുന്നു. അയാൾ അതുമായി നഗരത്തിലെ വ്യാപാരിയുടെ അടുത്തെത്തെങ്കിലും അത് വാങ്ങാനുള്ള പണം തന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വ്യാപാരി തിരിച്ചയച്ചു. വളരെയും സമീപിച്ചെങ്കിലും എല്ലാവരുടെയും മറുപടി ഇതായിരുന്നു. അവസാനം രാജാവിന്റെ അടുത്ത് അയാളെത്തി. രാജാവ് പറഞ്ഞു, ഇത് വിലമതിക്കാനാകാത്തതാണ്, നിനക്ക് ഇഷ്ടമുള്ള അത്രയും ധനം ഖജനാവിൽ നിന്ന് നിനക്ക് എടുക്കാം. 6 മണിക്കൂർ സമയമുണ്ട്. നിലവറ തുറന്നപ്പോൾ അവിടെയുള്ള സ്വർണവും പണവും കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. തൊട്ടടുത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ട് അയാൾ അത് കഴിച്ചു. അപ്പോഴാണ് അതിമനോഹരമായ കിടക്ക കണ്ടത്. അതിൽ തലചായ്ച്ചതേ അയാൾ ഉറങ്ങിപ്പോയി. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സേവകന്മാർ വന്ന് അയാളെ വിളിച്ചുണർത്തി പുറത്താക്കി. എന്തു വേണമെന്നും എന്തുമാത്രം വേണമെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില ഗുണങ്ങളുണ്ട്. ആകർഷണീയമായ എണ്ണമറ്റ കാര്യങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന അമ്പരപ്പിലൂടെയാണ് പലർക്കും തങ്ങൾ അർഹിക്കപ്പെട്ട ജീവിതം നഷ്ടമാകുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 8, കൊല്ലവർഷം 1201, മിഥുനം 24, ബുധനാഴ്ച. ഇന്ന് ലോക അലർജി ദിനം. എല്ലാ വർഷവും ജൂലൈ 8 ലോക അലർജി ദിനമായി ആചരിക്കുന്നത്. വിവിധ തരത്തിലുള്ള അലർജികളെ കുറിച്ചും അവ മനുഷ്യന്റെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. പൊടി, ആഹാര സാധനങ്ങൾ, മരുന്നുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് അലർജി ഉണ്ടായേക്കാം. ഇത് പലരിലും ആസ്മ, തുമ്മൽ, തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ തുടങ്ങിയ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നു. തുടക്കത്തിൽ തന്നെ അലർജിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ ചികിത്സയും മുൻകരുതലുകളും സ്വീകരിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഈ ദിനം പങ്കുവെക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഉണക്കം മുന്തിരി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
0: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
2: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹாய் ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாய்ட்டு ഇതാ ഈ അതിരാവിലെ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർജെ അനൂഷയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 8-ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നൊരു ബുധനാഴ്ച കൂടിയാണ് എന്നുള്ളൊരു കാര്യം അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് മോർണിംഗ് വാച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേഷൻസും ഒക്കെ കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്രേഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
4: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999
7: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ പ്രൈവറ്റ് ബസ് പണിമുടക്ക് പറഞ്ഞിരിക്കുകയാണ്.

ാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. അതായത് ഈ KSRTCയുടെ സ്ത്രീകൾക്കുള്ള ആ ഒരു ഫ്രീ യാത്ര പ്രിയദർശിനി കാരണം പ്രൈവറ്റ് ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ബാധ്യതയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ നേരിടുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ് അവരെ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രൈവറ്റ് ബസ് പണിമുടക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെ പ്രിയദർശിനി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൈവറ്റ് ബസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ കയറാൻ ഇഷ്ടമുള്ള ഒരുപാട് യാത്രക്കാരുണ്ട്. അത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പോലും പ്രിയദർശിനി വന്നു എന്നറിഞ്ഞാൽ പോലും ഈ ഒരു പ്രൈവറ്റ് ബസ് ആണ് പോകാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ അവരോടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. ഇന്ന് ദിവസം കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ പ്രൈവറ്റ് ബസ്സാണ് പണിമുടക്ക് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്ഡേറ്റുകൾ ഇനിയും കേട്ടറിയാനുണ്ട്. Stay tuned.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യു എൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി മൂന്നാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: हम ऐसे वर्ल्ड ऑर्डर के लिए काम करेंगे जहां डेवलपमेंट इंक्लूसिव हो, टेक्नोलॉजी एक्सेसिबल हो और ग्लोबल गवर्नेंस अधिक न्यायपूर्ण और रिप्रेजेंटेटिव हो.
1: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനുമൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
1: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0 4 9 3 6 2 8 8 7 5 0 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15 മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
4: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ 3 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്കു കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. USന്റെ നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ June 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3685. 16,740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കും.

0: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ കേരളത്തിൽ മദ്യം വാങ്ങാനായിട്ട് പ്രായപരിധി നിയന്ത്രണം കർശനമാക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ വീക്കെൻഡൊക്കെ ആവുന്ന സമയത്താണെങ്കിലും എനിക്ക് പ്രായപൂർത്തിയായി, 18 വയസ്സ് തികഞ്ഞു, ഫ്രണ്ട്സൊക്കെ ഒത്ത് ഒന്ന് ചില്ലിയണമെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണും. അങ്ങനെ ഫോളോ ചെയ്തു വരില്ല, അങ്ങനെ ഒരു ശീലം ഫോളോ ചെയ്തു പോകുന്ന, കണ്ടിന്യൂ ചെയ്തു പോകുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണുമായിരിക്കും. അവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിൽ മദ്യം വാങ്ങാനായിട്ട് പ്രായപരിധി നിയന്ത്രണം കർശനമാക്കുന്നു. ഇനി ഏജ് എത്രയാണെന്ന് കേൾക്കണ്ടേ. അതായത് മദ്യം വാങ്ങാനായിട്ട് 23 വയസ്സ് കംപ്ലീറ്റ് ആകണം എന്നുള്ള ഒരു നിബന്ധനയാണ് കർശനമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 23 വയസ്സിന് താഴെ ഇപ്പോൾ സ്ഥിരമായിട്ട് മദ്യം വാങ്ങി കുടിക്കുന്ന ആളുകളൊക്കെ കാണുമല്ലോ, അത്യാവശ്യം ഒരു സെറ്റ് വൈബിനൊക്കെ പോകുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇനി ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ നല്ല മുട്ടം പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ മദ്യം വാങ്ങാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വെട്ടിപ്പൊക്കെ കാണിച്ച് ഇനി മദ്യം വാങ്ങിക്കാമെന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിലും അതും നടക്കത്തില്ല. കാരണം മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ പ്രായത്തിൽ എന്തെങ്കിലും സംശയം ഇപ്പോൾ വിൽക്കുന്നവർക്ക് തോന്നുകയാണെങ്കിൽ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടാവുന്ന തരത്തിൽ കർശനമാക്കാനാണ് ആലോചന വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പ്രായപൂർത്തിയായി, 18 വയസ്സ് തികഞ്ഞു എന്നുള്ളൊരു മൈൻഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസിലുമൊക്കെ ഏർപ്പെട്ട് ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് പോകുന്ന ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 23 വയസ്സിന് താഴെ പ്രായത്തിൽ മദ്യം വാങ്ങിച്ച് ശീലമുള്ളവരൊക്കെ ഇനി ചെന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല, പണി കിട്ടുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലെ സമയമാണ് കേട്ടോ. പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടി, എന്നിട്ട് വേറൊരു വിഷയ കോമ്പിനേഷനിലേക്ക് മാറാനായിട്ട് കാത്തിരിക്കുന്നവർക്കാണ് എങ്കിൽ ദാ ഇതൊരു സുവർണാവസരമാണ്. അതായത് എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലും അൺ എയ്ഡഡ് സ്കൂളുകളിലും പ്ലസ് വൺ പ്രവേശനം നേടിയവർക്ക് മറ്റൊരു സബ്ജക്ട് കോമ്പിനേഷനിലേക്ക് മാറാനായിട്ട് ഒരു അവസരം വന്നിരിക്കുകയാണ് കേട്ടോ. അതേ കോട്ടയിൽ തന്നെ മറ്റൊരു വിഷയ കോമ്പിനേഷനിൽ ഒഴിവുണ്ടെങ്കിൽ മാനേജ്മെൻ്റ് അനുവാദത്തോടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അറിവോടെയും ഈ ഒരു മാറ്റം അനുവദിക്കുന്നതായിരിക്കും. വ്യത്യസ്ത കോമ്പിനേഷനിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പരസ്പര ധാരണ പ്രകാരവും വിഷയം മാറാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രവേശന വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കാം. അതുപോലെ എയ്ഡഡ് സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ താഴ്ന്ന ഓപ്ഷനുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനുകളിലേക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫറിനും അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ് കേട്ടോ. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പുതിയ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനം കംപ്ലീറ്റ് ആകും എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അതുമാത്രമല്ല 13-ാം തീയതിയാണ് സപ്ലിമെൻ്ററി പ്രവേശന നടപടികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 3 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാൻ Keep on listening to us from 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
5: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. എഞ്ചിനീയറിംഗ് പ്രവേശനം ഒന്നാംഘട്ട അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒന്നാംഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഉൾപ്പെട്ടവർ 12-ാം തീയതിക്കകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പ് വരുത്തണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിലും പരിഗണിക്കില്ല എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.cee.kerala.gov.in എന്നതാണ് വെബ്സൈറ്റ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, 8:30 to 9 AM നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും സ്പെഷ്യൽ ഡേ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ അവർക്കൊരു വിഷ് കൊടുക്കണമെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് വിഷ് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-9090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: shining sun like a pearl upon the ocean. Come and feel me, come on, heal me.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: നാളെ ബർത്ത്ഡേ ആണ്, പന്ത്രണ്ട് മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
1: നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 9 മണിവരെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് ഈ ഒരു വിഷിംഗ് സെഗ്മെൻറ്റിലൂടെ. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈക്കയാണ്, ഫ്രം മൈനിക്കോട്. ചില നേരത്ത് വളരെ പെട്ടെന്ന് ആകാശം കറുക്കും, ഓർക്കാപ്പുറത്ത് കാറ്റ് വീശിയടിക്കും. തഴച്ചു വളർന്നു നിന്ന ചെടികളും മരങ്ങളും എല്ലാം തന്നെ പെട്ടെന്നുള്ള കാറ്റിൽ ഭയപ്പെടുത്തുമാറ് ഉലയാൻ തുടങ്ങും. അങ്ങനെ ഒരു കാറ്റാണ് ചില മനുഷ്യർ. സമാധാനമായിരുന്ന ഒരു ദിവസത്തിൻ്റെ താളം തെറ്റിക്കാൻ അവർക്ക് ഒറ്റ നിമിഷം മതി. അവരുടെ ഒരു വാക്ക് മതിയാകും നമ്മുടെ സമാധാനം കെടുത്താൻ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത്തരത്തിൽ സമാധാനത്തിൻ്റെ താളം തെറ്റിക്കാനായിട്ട് മനസ്സിലേക്ക് വരുന്ന നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു വന്നതാണ് അല്ലേ. എന്തായാലും മെസ്സേജ് അയച്ച ഇക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ്. ആദ്യം തന്നെ അനുപ്രിയയ്ക്ക് നല്ലൊരു ഗുഡ് ഡേ വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ആൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റാംജി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ റാംജിക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നാസിറയ്ക്കാണ്. ഈ ഭൂമിയിൽ നടക്കാനും ചിരിക്കാനും സൗഹൃദങ്ങളോടൊപ്പം പറക്കാനും പ്രകൃതി നൽകിയ പുണ്യമാണ് ഓരോ ജീവിതവും. മുറിച്ചു മാറ്റാൻ എളുപ്പമാണ്, പക്ഷേ തുന്നിച്ചേർക്കുക എന്നത് വളരെയേറെ പ്രയാസവും. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച ഇക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെയും നമുക്ക് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്ക്.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി.

0: മോർണിംഗ് മോജോ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. തൊട്ടാവാടി എന്ന് കളിയാക്കുന്നവർ ഓർക്കുന്നില്ലല്ലോ, എത്ര തവണ വാടി തളർന്നാലും ഉയർത്തെഴുന്നേൽക്കാൻ അതിനോളം കഴിവ് വേറൊന്നിനുമില്ല എന്ന്. ശുഭദിനം നേരുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും തൊട്ടാവാടിയെ പോലെയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷെ തൊട്ടാവാടി എന്ന് വിളിച്ച് കളിയാക്കുമ്പോഴും അതിൻ്റെ ആരും ശ്രദ്ധിക്കാതെ പോയ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ ഒരു കഴിവ്, അത് ശരിക്കും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണല്ലേ. എത്രയൊക്കെ തൊട്ട് തൊട്ട് നമ്മൾ വാടിപ്പോയാലും അത് ഉയർത്തെഴുന്നേൽക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു കഴിവ് അത് പറയേണ്ടത് തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് പി വി മുഹമ്മദ് ഇഖയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്കാണ് എന്ന സത്യം അംഗീകരിക്കാതെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നൽ നൽകുന്ന കരുത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് പി വി മുഹമ്മദിക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മെസ്സേജ് അയച്ചേക്കും. ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്ലെസ്ഡ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും ഒരു ബ്ലെസ്ഡ് ഡേ ആയി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നന്ദന ബിജു ആണ്. ഗുഡ് മോർണിംഗ് ആശ്രയ, എവ്രി ന്യൂ ഡേ ഈസ് അനദർ ചാൻസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. എല്ലാ പുതിയ ദിവസങ്ങളും നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രഭാതവും ഓരോ ചാൻസുകളാണല്ലേ നമ്മുടെ ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യത്തെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ചാൻസാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മെസ്സേജ് അയച്ച നന്ദനയ്ക്കും നല്ലൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. നാവ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നത് ഒരു കഴിവല്ല, അത് മോശം മനോഭാവത്തിൻ്റെ അടയാളമാണ്. ആ മുറിവുകൾ ഒരു നാൾ നിങ്ങളെ തേടിയെത്തും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിലും നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും, എന്ത് മോശം കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച മണികണ്ഠൻ ചേട്ടനും ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ എന്ന് വിഷയിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ദേവാനന്ദാണ്. ദേവാനന്ദ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഹൈ ചേച്ചി, ഇന്ന് എൻ്റെ ഫ്രണ്ട് മാളുവിൻ്റെ ബർത്ത്ഡേ ആണ്, അവൾക്കൊരു വിഷ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മാളുവിന് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയിക്കുകയാണ്. ഒപ്പം തന്നെ ദേവാനന്ദിനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. വെസ്റ്റേൺ കോൾ ഫീൽഡ്സിൽ 444 ഒഴിവുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. കോൾ ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ നാഗ്പൂർ ആസ്ഥാനമായ വെസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിൽ വിവിധ തസ്തികളിലായിട്ട് 444 ഒഴിവുകൾ, അതായത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികളിൽ റെഗുലർ നിയമനത്തിനാണ് അവസരം. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഇനി തസ്തികൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, അസിസ്റ്റന്റ് ഫോർമാൻ, അതുകൂടാതെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ, ഡി ആൻഡ് എസ് ഗ്രേഡ്, സി എന്നീ വിഭാഗങ്ങളിലായിട്ട് 224 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല മൈനിങ് സിൽദാർ, അതുകൂടാതെ ഡി ആൻഡ് എസ് ഗ്രേഡ് സി എന്നീ തസ്തികകളിലായിട്ട് 220 ഒഴിവുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഉൾപ്പെടെ വിശദ വിവരങ്ങൾ www.westerncall.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ PSC വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം മാത്രം അപേക്ഷിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസാ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ോടനുബന്ധിച്ച് ആശ്രയ FM 90 റവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
5: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: കേട്ടോണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ്, വിത്ത് മീ ആർ ജെ അനുഷ. ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേഷനാണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ്, ആർ ജെ ട്രെയിനിങ്, ഡബ്ബിങ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കോഴ്സ്. നമ്മുടെ ട്രിവാൻഡ്രം അതുപോലെ തന്നെ കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് പരിശീലനം വരുന്നത്. 2.5 മാസമാണ് കേട്ടോ കാലാവധി. അപ്പോൾ ഫീസ് വരുന്നത് 25,000 രൂപയാണ് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ക്ലാസ് വരുന്നത്. പ്രായപരിധിയില്ല. അടിസ്ഥാന യോഗ്യത വരുന്നത് +2 ആണ്. അപ്പോൾ അവസാന തീയതി, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് 15-ാം തീയതിയാണ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 9744844522 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9744844522 എന്നതാണ് നമ്പർ. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം മോർണിംഗ് മോജോ
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പുനലൂർ നെല്ലിപ്പള്ളി സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത് അംഗീകൃത സർവകലാശാല റെഗുലർ ബിരുദവും അതുപോലെ തന്നെ സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിജയിച്ച ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ആണ് യോഗ്യതയായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. 04752229670 എന്നതാണ് നമ്പർ. 04752229670 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 54 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻ അപ്പ് ചെയ്ത് ഗുഡ് ബൈ പറയാനായിട്ട് എനിക്ക് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രൈ ഫ്രം 90 നാടിനൊപ്പം. Not our government. It's me, RJ Anusha, signing off.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, നിങ്ങളെ അറിയാൻ ഞങ്ങൾ എത്തുന്നു. കളിയും ചിരിയും തമാശകളും കൂടെ അല്പം കാര്യവുമായി ഞങ്ങൾ ഉണ്ടോട്ടോ. ഇനി നിങ്ങൾക്കൊപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഏതുമാകട്ടെ, നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ എത്തുന്നു റേഡിയോ വണ്ടിയിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മുതൽ 12 വരെ റേഡിയോ വണ്ടി. ഇനി നിങ്ങളുടെ ശബ്ദം ലോകമറിയട്ടെ ആശ്രയ എഫ് 90 അപ്പോ കേൾക്കാൻ മറക്കല്ലേ.
0: ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ ഫോം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള PG ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946977111.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, once again we are back on Radio 1T with me RJ Srishant Punashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തിയുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: കൃഷ്ണകുമാർ.
0: കൃഷ്ണകുമാരേട്ടാ, വീടടുത്തന്നെയാണോ?
1: അടുത്തന്നെ, പ്രണവ് ഹോസ്പിറ്റൽ അടുത്തന്നെ.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്താള് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകും,
1: കുഴപ്പമില്ല.
0: ശരി, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: വണ്ടി ഓടുന്നു.
0: വണ്ടി ഓടിക്കാണ്? ഡ്രൈവറാണ്?
1: ഡ്രൈവറാണ്. ഓട്ടോ
0: എങ്ങനെ പോകുന്നു? ഓട്ടോ ഒക്കെ ഉണ്ടോ? ഇപ്പൊ
1: വലിയ പാടാ,
0: കുറച്ച് കഷ്ടമാണ്.
1: ഭയങ്കര പാടാ. ബസ് നമ്മുടെ ഇപ്പം ബസ് ഇറങ്ങിയല്ലോ, ബസ്സിനെ സംബന്ധിച്ച് നമുക്കിപ്പം ഓട്ടം കുറവാ, വളരെ കുറവാണ്.
0: ഈ പ്രിയദർശിനി നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കൊക്കെ വലിയ തട്ടുകേടാണെന്ന് ഞാൻ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ പരിചയപ്പെട്ടവരൊക്കെ പറഞ്ഞായിരുന്നു. അത് അസീം അഭിപ്രായമാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നുമില്ല.
1: ഒരിക്കലും ഇല്ല. നമ്മള് വണ്ടി സീറ്റ് ഒക്കെ എടുത്തേക്കുന്ന വണ്ടികളാണ്. അപ്പൊ ഏകദേശം 8,000 രൂപ അടവ് വരുന്നുണ്ട്. അപ്പൊ വണ്ടിക്ക് അപ്പൊ 8,000 രൂപ അടവ് വരുന്നെങ്കിൽ നമുക്ക് അതിനുള്ളത് ഓട്ടം കിട്ടണം. അപ്പൊ അതില്ല.
0: മനസ്സിലായി, മനസ്സിലായി. അപ്പൊ എന്തായാലും വലിയ തുകയ്ക്ക് സിസിക്ക് ഇട്ട് എന്താണ് ചേട്ടൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പൊ 8,000 രൂപ മാസമാണ് വരുന്നത് അല്ലേ? മാസം മന്ത്ലി പേയ്മെന്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു പൈസ പോലും നമുക്ക് മീതി പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പൊ അല്ലേ?
1: തീർച്ചയായിട്ടും.
0: നമ്മുടെ സർക്കാർ ഇപ്പൊ എന്തായാലും തൊഴിലാളികളുടെയൊക്കെ കഷ്ടപ്പാട് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു നല്ല നമുക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. മനസ്സിലുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്നത് സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തിയുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ കൃഷ്ണകുമാർ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അകത്ത് നമ്മുടെ ചന്തമുക്കിൽ എത്തിയുന്ന ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് നസീർ എന്നാണ്.
0: നസീർ ഏട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് കൊട്ടാരക്കര
0: അടുത്ത് തന്നെയാണ്.
1: അടുത്ത.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വൈഫുണ്ട്, മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് പഠിച്ചോണ്ടിരിക്കുക, തേർഡ് സ്റ്റാൻഡേർഡ്. ഒരാള് 3 AJ ആയുള്ളൂ.
0: ഓക്കെ, ശരി ശരി. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. ഞാൻ ഗൾഫിലായിരുന്നു, അവിടുന്ന് കൊറോണ സമയത്തോട് വന്നു, പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഓടിക്കത്ത് പണ്ട് മുമ്പ് നിർത്തിപ്പോയ പ്രസ്ഥാനമായിരുന്നു, പിന്നെ ഇത് അറിയാവുന്ന ഇതിപ്പോ ചെയ്യുന്നു.
0: ഓട്ടോ അല്ലെ?
1: ഓട്ടോ.
0: ഓക്കെ, അപ്പൊ എത്ര നാളായിട്ട് ഓട്ടോ ഫീൽഡിലുണ്ട്?
1: ഞാനിത് പറഞ്ഞ 15 കൊല്ലമായി, ഇപ്പൊ 5 കൊല്ലമായി വന്നതിന് ശേഷം. മുന്നേ ഇത് തുടങ്ങി 15 കൊല്ലം നമ്മള് ആദ്യകാലത്ത് 10 കൊല്ലം ചേർന്നു, പിന്നെ തിരിച്ച് ഗൾഫിൽ പോയി, പിന്നെ വന്നിട്ട് പിന്നെ നിർത്തി വെച്ചിരുന്നതാ. ഇപ്പൊ തുടങ്ങിയിട്ട് 5 കൊല്ലമായുള്ളൂ.
0: ഓക്കെ, കോവിഡ് കാരണം നമ്മൾ ഇങ്ങോട്ട് വീണ്ടും പഴയ വഴിയിലേക്ക് തിരിച്ചു വന്നല്ലേ.
1: ഇത് അറിയാവുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ചെയ്തു.
0: ഗൾഫിൽ എവിടെയായിരുന്നു?
1: ഞാൻ ദുബായിലായിരുന്നു.
0: ദുബായിലായിരുന്നു. ദുബായിലെ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു?
1: അവിടെ നല്ലതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കോവിഡ് വന്നില്ല, ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. കോവിഡ് വന്നതിന്റെ വർഷം കൊണ്ട് ഇവിടെ വന്ന് വിട്ടുപോയതാ.
0: എന്തായിരുന്നു ചെയ്തത്?
1: ഞാൻ അവിടെ ഈ സെയിൽസിലാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പം എത്ര നാളത്തെ പ്രവാസ ജീവിതമായിരുന്നു?
1: ഞാൻ അവിടെ ഒരു 10 കൊല്ലത്തോളം ഉണ്ടായിരുന്നു.
0: കോവിഡ് കാരണം നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോരുന്നപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയതുമില്ലല്ലേ.
1: ഇല്ല, അങ്ങനെ ഇവിടെ വന്ന് വിട്ടുപോയതാ. പിന്നെ നോക്കുന്നുണ്ട്, ഏതായാലും ഞാൻ ഒന്ന് പോവും, അതാ നോക്കുന്നു.
0: അപ്പൊ എന്തായാലും ജീവിതമല്ലേ, നമുക്ക് നല്ല അവസരങ്ങളൊക്കെ ഇനിയും വരുമല്ലേ.
1: റേഡിയോ കേൾക്കാറുണ്ട്, അവിടെ FM ഉണ്ട്. റേഡിയോ ആണ് നമ്മൾ വണ്ടിയിൽ കൂടുതൽ ഉപയോഗിക്കാറ്. റേഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അവിടെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ റേഡിയോ ആണ് നമ്മൾ ഉപയോഗിക്കാറ് എപ്പോഴും. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകുന്നു, 1 കിലോമീറ്ററോളം. എന്നിട്ട് അവിടുത്തെ FM നമ്മൾ ഉപയോഗിക്കാറ്.
0: ഇനി മുതൽ ഇവിടുത്തെ FM യൂസ് ചെയ്യാം.
1: ഞാൻ കേൾക്കാറുണ്ട്, ഇവിടെ FM ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളുടെ ഓഫീസ് ഉൾക്കാണ സമയത്ത് അവിടെ ഒരിക്കൽ വന്നിരുന്നു, ഞാൻ ഒരാളെ കൊണ്ടുവന്നിരുന്നു. അന്നേരം അത് ഓപ്പൺ ആയിട്ടില്ല. പിന്നെ ഞാൻ ഇത് കേൾക്കാറുണ്ട്. ഞാൻ എന്റെ വൈഫ് ഹൗസ് കുന്നിക്കോട്ട, അവിടെ വരുന്നത് കിട്ടാറില്ല, ആ പച്ചിലുള്ള വരെ കിട്ടാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഫോൺ ചോദിച്ച് കേൾക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും തുടർന്ന് കേൾക്കാട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ ചന്തമുക്കിലെത്തി നമ്മുടെ നസീർക്കയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചിക്കയോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖലത്തിൽ നമ്മുടെ നസീർക്കോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇക്കോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം ഓട്ടോ ജീവിതം എന്ന് പറഞ്ഞല്ലോ, ഇപ്പം ഒരുപാട് ചേട്ടന്മാർ ഇപ്പൊ ഈ ഓട്ടോ ജീവിതം തെരഞ്ഞെടുത്തിട്ട് ഇപ്പൊ ഒരു ചെറിയ തട്ടുകടക്കാണെന്ന് പറയുന്നുണ്ട്. ഈ എന്താണ് ബസ്സിൽ പുതിയ ബസ്സൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചപ്പോ പുരുഷന്മാരെ തള്ളിക്കളഞ്ഞെന്നും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരെ അവരുടെ ജോലിക്ക് തട്ടുകടക്കാണെന്നാണ് പറയുന്നത്. ശരിയാണോ? അത്
1: ഇല്ല, സ്ത്രീകൾക്ക് കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല, സാധാരണക്കാർക്ക് കൊടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും. പക്ഷെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്, ബസ്സുകാരെ ബാധിച്ചു, സ്വാഭാവികമായിട്ട് ബാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ റിട്ടേൺ ആരെങ്കിലും സ്വാഭാവികമായിട്ടുള്ള കൈ കാണിപ്പോ ഒന്നും ആരും കയറാറില്ല. നമ്മൾ ചോദിക്കാറില്ല, അപ്പൊ അവരതിന് പോകുന്നതുകൊണ്ട് നമ്മൾ നിർത്താറില്ല. അങ്ങനെ ആരെയും കൈ കാണിച്ചാൽ മാത്രമേ നിർത്തത്തുള്ളൂ, അല്ലാതെ നിർത്താറില്ല. അതുകൊണ്ട് ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, എല്ലാവരും കൊടുക്കണം എന്നുള്ളത് സർക്കാർ ഒരു തീരുമാനമില്ല, അവരാലോചിച്ച് ചെയ്യണം. ഒരു സർവേ നടത്തിയിട്ട് ചിന്തിച്ചിട്ട് ചെയ്യണം, അതിപ്പോ അവരെടുത്ത് ചാടിയ തീരുമാനമായിരിക്കാം എന്തോന്നോ.
0: അപ്പൊ ചേട്ടൻ അഭിപ്രായത്തിൽ എന്താണ് സർക്കാർ എടുത്ത് ചാടി എടുത്ത തീരുമാനമായി പോയി എന്നാണ് പറയുന്നത്?
1: അങ്ങനെ വെച്ചാൽ അവരിത് ആലോചിച്ചിട്ട് കുറച്ചുകൂടെ ഇത് കൊടുക്കണമെന്ന് ഒരിക്കലും ഇല്ല, കൊടുക്കണം, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇത്രയും നാള് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരില്ലേ, അവർക്കും എന്തെങ്കിലും ഒരു മാർഗം സർക്കാർ തന്നെ കണ്ടെത്തണം, കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. കൊടുക്കുന്നില്ല തന്നെ ഒരുപാട് പേരില്ലേ, ഈ വണ്ടി കൂലി ഇല്ലാത്ത ഒരുപാട് ജോലിക്ക് പോകുന്നവരുണ്ട്, അവർക്ക് ഇതൊരു സഹായം തന്നെ. എന്നാ ഇത് പൈസ ഉള്ളവരും ഉണ്ടല്ലോ, അവരും കയറുന്നുണ്ടല്ലോ, എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ?
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞൊരു വാക്യതാണ്, പൈസ ഉള്ളവർ മാക്സിമം ഈ ഒരു സൗജന്യ യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കാം, നിങ്ങൾ പൈസ കൊടുത്ത് തന്നെ പോകാൻ ശ്രമിക്കാം അല്ലേ?
1: അതാണ്, അങ്ങനെയുള്ള അവർ സ്വന്തം വിചാരിക്കണം, പറയാൻ പറ്റത്തില്ലോ. കണ്ടക്ടർക്ക് ഒരിക്കലും അവരോട് പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മളെ സർക്കാരല്ലേ അതിനൊരു മാർഗം കണ്ടെത്തുക ചെയ്യുക, അതാണ് വേണ്ടത്. ചെയ്യുന്നുണ്ടെന്നും കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഒരുപാട് പേര് വണ്ടി കൂലി ഇല്ലാതെ പോകുന്നവരുണ്ടല്ലോ, അന്നേരം അവർക്ക് ഇതൊരു ഉപകാരമാണ്. അന്നേരം അതിനെന്തെങ്കിലും ഒരു മാനദണ്ഡമോ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് അവർക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. അവരും കുറെ തൊഴിലാളികളില്ലേ, ഒന്ന് രണ്ട് പേരല്ലല്ലോ. ഒരു ബസ്സിൽ ഇപ്പൊ രണ്ടുപേര് വെച്ച് തന്നെ, പണ്ടൊക്കെ മൂന്ന് പേരായത് ഇപ്പൊ രണ്ടുപേരെ ഉള്ളൂ, ഈ രണ്ടുപേര് വെച്ച് തന്നെ എത്രയും പേരുണ്ട്. അന്നേരം ഇത് ആലോചിച്ച് ചെയ്യുക.
0: എനിക്ക് നമ്മുടെ കൊട്ടാരക്കര തന്നെ ഒരുപാട് ബസ്സുകൾ ഇപ്പം എടുക്കുന്ന സമയം മറ്റേ മാറ്റിയിട്ടുണ്ട്. അതായത് ബസ് ഫുള്ളായ ശേഷം മാത്രം എടുക്കാനാണ് ചില ഓണേഴ്സ് ഒക്കെ പറയുന്നത് തോന്നുന്നു.
1: അതാണ്, അവർ ഒരുപാട് സ്ഥലത്ത് ട്രിപ്പ് അവസാനിപ്പിക്കുക. പുത്തൂര് പോകുന്നതൊക്കെ ആളില്ലെങ്കിൽ അവരോട് നിർത്തുക, ഭരണിക്ക് അവർ വണ്ടിയായിരിക്കാം, പക്ഷെ അത് നിർത്തിയിട്ട് പോവുക ചെയ്യുന്നത്. അന്നേരം അത് വേറെ ഈ വണ്ടി കാത്തേക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ പോകുന്ന ആണുങ്ങൾ ആ വണ്ടി കാത്ത് അവിടെ നിൽക്കുന്ന വണ്ടി കിട്ടുമോ, കിട്ടത്തില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്.
0: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പറയാനാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഭാവിയിൽ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നല്ലൊരു സംവിധാനം കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കുക അല്ലേ?
1: അത്രേ ഉള്ളൂ, ആലോചിച്ച് ചെയ്യുക. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എപ്പോഴും ആര് ചെയ്താലും നല്ലതേ ഉള്ളൂ. ഏത് സർക്കാരായാലും നല്ലത് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല, ചെയ്തു തന്നെ കൊടുക്കണം. അവരാണല്ലോ ചെയ്യേണ്ടത്, അതാണ് വേണ്ടത്.
0: ഓക്കെ, എന്നാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്നത് സന്തോഷം കേട്ടോ.
1: ഓക്കെ, നമുക്ക് ഇനി തിരിച്ചും പരിചയപ്പെടാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ നസീറക്കാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കണ്ട കണ്ട അവൻ പറഞ്ഞത് കേട്ട. ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ട, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇനി ആരും ഒന്ന് കേൾക്കാനും പോണില്ല, എന്നെ കാണാനും പോണില്ല. കാണൂല, ഞാൻ പോണേണ്, ഞാൻ പോകാൻ പോണേണ്, എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്ത കണ്ടല്ലോ, ഞാൻ പോകാൻ പോണേണ്. കോ എന്തൊക്കെയായിരുന്നു, തേനാണ്, പൊന്നാണ്, മാനാണ്, നീ പൊന്മോനാണ്, നീ കോപ്പാണ്, പൂവാണ്, പാവയാണ്, മൊഞ്ചാണ്, നീ കൊഞ്ചാണ്, മോങ്ങയാണ്, മാങ്ങിട്ട് വെച്ചാ മതി തന്റെ കൊഞ്ച്.
1: ഒന്ന് പോടി അവിടുന്ന്, നിനക്ക് പിരാന്താണ്.
0: ആ ഞാൻ പോണേണ്.

0: കണ്ട ഒന്ന് പോടിയാർന്നു
1: കണ്ട കണ്ട പറയണത് കേട്ടാ
0: കാണില്ല ഇനി എന്നെ കാണില്ല ഇവിടെയൊക്കെ മഷിട്ട് നോക്കിയാലും കാണൂല കണ്ട ഞാൻ പോണേണ് ഞാൻ പോകാൻ പോണേണ് ഇനി എന്റെ നിഴല് പോലും കാണാൻ പറ്റാത്ത

0: കാർ നോട്ട് വെച്ച് വരട്ടെ, കാർ നോട്ട് വെച്ച് കാണാം. നമ്മ ഇപ്പൊ കാണാണ് റിയാലിറ്റി. ഇനി മുന്നില്ല പിന്നില്ല, ഇത്രേക്കൊള്ളില്ല, അതാണ് ട്രൂത്ത്.
1: ഒന്ന് പോടും.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: എല്ലാവർക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു ചേച്ചിയുണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
2: മേഘ.
1: മേഘ ചേച്ചി വീടടുത്ത് തന്നെയാണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, അച്ഛനും അമ്മയും.
1: ഓക്കെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ല,
1: ഹാപ്പിയാണ്.
2: ഹാപ്പിയാണ്.
1: എന്താ ചെയ്യുന്നത്?
2: ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: വീട്ടിലെ ജീവിതമൊക്കെ
2: കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: വീട് എവിടെയാണെന്ന് പറഞ്ഞത്?
2: വീട് പള്ളിക്കല്ല, ഇവിടെ അടുത്ത് തന്നെ.
1: പള്ളിക്കല തന്നെയാണ്? അപ്പൊ എങ്ങനെയുണ്ട് കൊട്ടാരൊക്കെ? എങ്ങനെയുണ്ട്
2: കൊട്ടാരൊക്കെ? നല്ലയാ. നമ്മള് ജനിച്ചു വളർന്ന ഇവിടെ ഇതുവരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
1: ഏത് സെക്ടറിലാണ് ഇപ്പൊ വർക്ക് ചെയ്തിരുന്നത്?
2: ഞാൻ ഫിനാൻസിലായിരുന്നു.
1: ഫിനാൻസിലായിരുന്നു. അപ്പം ഈ ജോലിയൊക്കെ നിന്നിട്ട് ജോലി ഇല്ലാതെ നിൽക്കുമ്പോഴേ അവർ മടുപ്പില്ലേ? ഇപ്പൊ
2: ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ നിക്കുവല്ല, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇല്ല, നിക്കില്ല.
1: ഓക്കെ. അപ്പൊ എന്തായാലും പി എസ് സി എന്ന വലിയ ലക്ഷ്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
2: അതെ.
1: അപ്പൊ സർക്കാർ ജോലി വേണമെന്ന് അതിയ ആഗ്രഹമാണ്.
2: ഉണ്ട്.
1: എനിക്ക് തോന്നുന്നേ പ്രത്യേകിച്ച് ഒരു കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ്, ജോലി വെറുമൊരു ജോലി എന്നുള്ളതുപരി ഒരു സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ ആ ഒരു അലയൻസ് ഒക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ കുറച്ച് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിലെന്താ അഭിപ്രായം? എന്താ
2: അങ്ങനെ ഒരു അഭിപ്രായം? എനിക്കില്ല. ജോലി സാമ്പത്തികം അങ്ങനെ വെച്ചിട്ടല്ല നമ്മൾ മാരേജ് നോക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ അയാളുടെ സ്വഭാവം നന്നായിരിക്കണം, നമ്മളെ അണ്ടർസ്റ്റാൻഡ് അതാ നോക്കുന്നത്. അല്ലാണ്ട് ജോലി സാമ്പത്തികം അതൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല.
1: ജോലി വേണ്ട ജീവിക്കാൻ?
2: ജോലി വേണം എന്നൊരു സർക്കാർ ജോലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
1: ഞാനത് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഒരുപാട് ഈ പ്രോഗ്രാമിൽ ഒരുപാട് ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു അനുഭവം വെച്ച് പറഞ്ഞാണ്, ജോലി എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു പവർ ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാ?
2: ഇല്ല, അങ്ങനെയില്ല. എന്റെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, പക്ഷെ എന്റെ ഹസ്ബൻഡ് ഇപ്പൊ സൗദിയിലാണ്, അബ്രോഡാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല.
1: എന്റെ ദൈവമേ, ചേച്ചിയെ പോലുള്ള സ്ത്രീകളെ കിട്ടാൻ പുരുഷന്മാരൊക്കെ പുണ്യം ചെയ്യണം. ശരി ശരി. അപ്പൊ എന്തായാലും പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ
2: കേട്ടോ. ഓക്കെ, താങ്ക്
1: യു. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുക്കിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശിയായ മേഘ ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarukuppum. Appo nammal angarathe nammude Chandamukkilathil ninnu oru paadu pere ingane parichayappettondirikkukayanu. Dee thottadutha oru chetan undu. Chetan ennu parichayappedam cheta. Pere enganeyanu?
2: Rajendranpilla.
1: Rajendra cheta, veedu edu thanneyanu?
2: Ivide illa, Kollam Mukkuthala.
1: Mukkuthalayanu. Okay, sari. Appo ivide endha paripadi?
2: Ivide ootam vannu.
1: Ootam vannayanu. Okay, sari. Veedil aarukkundu?
2: Veedil bharyam, makkalum, njanum.
1: Makkalokke endha cheyyune?
2: Makkal rendu perum Gulfilanu.
1: Gulfilanu. Valiya makkalanallo.
2: Valiya makkalanu.
1: Chetan ഓട്ടോ ഓടിക്കാണ്. നമ്മുടെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഓട്ടോ ഒക്കെ കിട്ടുന്നുണ്ടോ?
2: കുഴപ്പമില്ല.
1: ഇപ്പൊ സാധാരണ പൊതുവെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചേട്ടന്മാരൊക്കെ, ഓട്ടോ ചേട്ടന്മാരൊക്കെ പൊതുവെ പറയാറുണ്ട്. അതിലെങ്ങനെയാ അതിലെ അഭിപ്രായം?
2: കുഴപ്പമില്ല. ഒന്നാലും 1000, 1200, 1300 രൂപ ഓട്ടോ ഒക്കെ കടയിൽ കൊടുക്കും. അത് വേറെ കുഴപ്പമൊന്നുമില്ല.
1: സ്വന്തം ഓട്ടോയാണോ?
2: സ്വന്തം ഓട്ടോ.
1: അതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ.
2: ഒരു പ്രശ്നമില്ല.
1: കാരണം നേരത്തെ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ 8000 രൂപ മന്ത്ലി സി സി അടയ്ക്കുന്നതാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്.
2: എനിക്ക് സി സി അടയ്ക്കുക 5100 മാസം അടയ്ക്കണം.
1: ശരി, അപ്പൊ അതിനൊക്കെ ഉള്ളത് ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്.
2: ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്.
1: ഈ എന്താണ് ഈ ഡീസൽ വില വർദ്ധനവും പിന്നെ അതുപോലെ ഈ പ്രിയദർശനയുടെ കടന്നവരും ഒക്കെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് ഓട്ടോ ജീവിതത്തിലെ?
2: കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും പോവാണ്.
2: പോകുന്നു. ഓക്കെ,
1: എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ജീവിതം തെരഞ്ഞെടുത്തത് ജീവിത മാർഗമായിട്ട്?
2: ജീവിതം അല്ലായിരുന്നു. ഞാൻ ഒരു സിമെന്റ് കോണിലെ തൊഴിലാളിയായിരുന്നു. ഒരു 10-18 വർഷം ജോലി ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ വന്നപ്പോ ഒരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്ന് പിന്നെ വെയിറ്റ് ഒന്നും എടുക്കാത്ത ഓട്ടോ എടുത്തു.
1: ഓക്കെ, അപ്പൊ എന്തായാലും 10-12 വർഷം നമ്മൾ മറ്റൊരു മേഖല ജോലി ചെയ്തതാണ്. പിന്നെ നമുക്ക് ശാരീരിക അസ്വസ്ഥത മൂലം നമ്മൾ എന്ത് ചെയ്തു, ആ ജോലി ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ മേഖല ഇപ്പം ഓട്ടോ മേഖല തെരഞ്ഞെടുത്തു അല്ലേ?
2: അത്രേ ഉള്ളൂ.
1: ഓക്കെ, ശരി ശരി. ഈ ഓട്ടോ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ നിങ്ങൾക്ക്?
2: നിങ്ങൾക്ക് രാവിലെ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിടാം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും, വീട്ടിൽ വരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ.
1: നമുക്ക് നമ്മുടെ സമയമാണ് അല്ലേ?
2: അതെ. ഓക്കെ, തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിലെ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ അതെന്തായാലും പരിഹരിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ പോകാം. സോ എന്തായാലും ചേട്ടാ ഇത് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്ദമുഖിലെത്തിയ ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് മുഖത്തല സ്വദേശിയായ രാജേന്ദ്രൻ ചേട്ടനെയാണ് കേട്ടോ. ഇത് ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിന്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർജി ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ഇറ്റ്സ് ദ നമ്പർ 0474219090 0974 2919909. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ദ നമ്പർ 9526640909052669409090. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ആർജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആസ്ട്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ള GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
7: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
6: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർജുയെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ആശ്രയ എഫ് എമ്മിൽ എൻ്റെ ശുഭദിനം അറിയിക്കുന്നു. എനിക്കൊരു പാട്ട് വേണം. ഗുരു എന്ന മൂവിയിലെ ദേവസംഗീതം നീയല്ലേ എന്ന സോങ്ങാണ്. എൻ്റെ പേര് ശശികല കെ എസ്. എൻ്റെ മകൾക്കും മീനു, രേവതി, ദിമഹി, ധ്രുവ്, വിഷ്ണു എല്ലാവർക്കും വേണ്ടിയുമാണ് ഈ പാട്ടെന്നാണ് നമ്മുടെ ശശികല ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ശശികല ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരു എന്ന എവർഗ്രീൻ സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് ദ ലെജൻഡ് രാജ സാർ ഈണം നൽകി ദാസേട്ടനും രാധിക മാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിൽ കൂടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ പ്രണവ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പ്രണവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നരിവേട്ട എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ പാട്ടുകാരി സിതാര കൃഷ്ണകുമാറും സിറ്റ് ശ്രീറാമും ചേർന്ന് പാടിയ ഒരു മനോഹരമായ റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് എന്താണ് വൈറലായ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290090047219091909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526960905264 9090. So everybody stay tuned and this is RJ Srishant right here on Astraya FM 90 Nadinoppum Natarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: മാധ്യമ ലോകത്ത് ഒരു മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ PG ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
4: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: യാസിദ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് നരിവേട്ടെന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്?
1: ശാന്ത
0: ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? രണ്ടുകൂടെ മിക്സ്ഡ് ആണല്ലേ. ശരി ശരി, ഓക്കെ. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? അതിലെന്താ ഒരു സങ്കടം ഉണ്ടല്ലോ.
1: ഒരുപാട് സങ്കടവും പിന്നെ അതിന്റെ കൂടെ കുറച്ച് സന്തോഷവും.
0: തീർച്ചയായിട്ടും നമ്മുടെ ലൈഫില് നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ വേണം, എന്നാൽ മാത്രം നമുക്ക് പിന്നീട് കിട്ടുന്ന സന്തോഷങ്ങൾക്ക് നമുക്ക് ആ ഒരു വലിയ മൂല്യം കൊടുക്കാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും. ശരി ശരി, അപ്പൊ എന്നാലും ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മിക്സ്ഡ് ആയി പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, അപ്പോഴേ ആ പറഞ്ഞോളൂ.
1: പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ട്. നമ്മൾ റേഡിയോയിലൂടെ മക്കളോട് രണ്ടു വാക്ക് സംസാരിക്കുമ്പോൾ അതൊരു ആശ്വാസമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും,
1: അതുകൊണ്ടാണ് എന്നും വിളിക്കുന്നത്.
0: ഓക്കെ, അപ്പൊ എന്നും വിളിക്കാം. ഞങ്ങളുടെ വർദ്ധാനം പറഞ്ഞ റെഡി ആയിട്ടിരിക്കുക ഇങ്ങനെ.
1: ഓക്കെ, അവിടെ എല്ലാവർക്കും സുഖമാണോ?
0: എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും.
1: എല്ലാരും ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയാം.
0: തീർച്ചയായിട്ടും പറയാം.
1: ഞങ്ങളുടെ മക്കൾ ഇപ്പൊ ഇന്ന് ഹാപ്പിയാ. അന്ന് വെച്ചാൽ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചറിന്റെ വർത്തമാനവും പാട്ടും ഒക്കെ കേൾക്കാനിരിക്കുന്നത്.
0: ഓക്കെ, ശരി ശരി. 12:30 സ്റ്റാർട്ട് ചെയ്യും ലഞ്ച് അല്ലേ?
1: 12:45 കൊടുക്കുന്നത്.
0: ഓക്കെ ശരി ശരി. ഇന്ന് എന്താ ഭക്ഷണം അപ്പോ?
1: ഇന്ന് കഞ്ഞിയും പയറും സോയാബീൻ പിന്നെ പച്ചക്കറി.
0: ഓക്കെ ശരി ശരി, അടിപൊളി. അപ്പോഴേ ഇത്
1: പാൽപ്പിടി കുഴക്കട്ട.
0: ഓക്കെ, അതിന്റെ കൂടെ കഴിക്കാൻ എന്തായിരിക്കും? എന്തെങ്കിലും ഡിഷ് വേറെ ഉണ്ടോ?
1: ഇല്ല, റാഗി മരിയും തേങ്ങയും എല്ലാം കൂടെ വെച്ചിട്ട് പാലിനകത്ത് കുഴക്കട്ട ഉണ്ടാക്കി ആ പാലും കുഴക്കട്ടയും കൂടെ കൊടുക്കും.
0: വെറൈറ്റി ഡിഷുകളാണല്ലോ ഓരോ ദിവസം.
1: ഓരോ ദിവസവും ഓരോ മെനു ആണെ.
0: ഓക്കെ ശരി ശരി ശരി. അപ്പോഴേ ഏത് പാട്ട് എന്ത് കേൾക്കണ്ടേ? തീർച്ചയായിട്ടും കേൾപ്പിച്ചതരാമോ? ഡെഡിക്കേഷൻ ഉണ്ടോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും ഉറപ്പായിട്ടും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: താങ്ക് യു
0: ഫോർ കോളിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ടെന്ന് പറയുന്നത് നിൻകരൽ ചില്ലയിൽ നിന്ന് മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചക്രവാളത്തിനപ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ടി എസ് തോമസ് അറിയണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും മീരശിഷ്യും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ ശാന്ത ചേച്ചിക്ക് കാസറ്റ് കഫിയിലൂടെ ആണ്. ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലച്ചു ആണ് കേട്ടോ. ഹായ് ആശ്രയ ഫ്രം 90, ഐ എം ലച്ചു ഫ്രം കൊട്ടാരക്കര. എനിക്ക് ഡിയർ കോംബ്രേഡ് എന്ന മൂവിയിലെ മഴമേഘം എന്ന സോങ് വെച്ച് തരുമോ? ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി എന്നാണ് നമ്മുടെ ലച്ചു എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലച്ചുവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിയർ കോംബ്രേഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ജോപോളിൻ്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം നൽകി നമ്മുടെ സ്വന്തം സൂരജ് സന്തോഷ് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫിയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫിയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0471 9090 0474 2991 90. ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് ദ നമ്പർ 9522649090 9562669900. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ് ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
6: Vilakkuravum gunamenmayum njangal nalkunna urappu.
7: Ella veetta avashyangalkkum Aljo oppumundu.
8: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
9: Vishal Opticals. Mithamaya nirakkil kannadakalude vipulamaya shekaram. Lotus Road Private Bus Stand ന് സമീപം പുലമൺ കൊട്ടാരക്കര.
10: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Fashion um trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
3: Ini arivumaashayangalum vaichariyam. Aasraya Madrunadu maasikeyude varikaragan ningalkkum suvarna avasaram.
2: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu Jeevakarunya maasika. Vaikkuka, varikaravuka. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഏതാണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണിയായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, ഞാൻ ചിന്നു. ഇന്നെനിക്ക് ആദവൻ എന്ന സിനിമയിലെ വാറായോ എന്ന പാട്ട് വെച്ച് തരുമോ? ഇതെൻ്റെ ഹസ്ബൻഡ് ഉദയകുമാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചിന്നു ചേച്ചി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചിന്നു ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജിൻ്റെ ഈണത്തിൽ പി ഉണ്ണികൃഷ്ണനും ചിന്മയും മേക്കയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് നൻപൻ എന്ന മൂവിയിലെ അസ്കിലസ്കെ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ വിജയ് ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിജയ് ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫേ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, നൻപൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മദൻ കർക്കയുടെ വരികൾക്ക് ഹാരിസ് ജയരാജ് ഈണം നൽകി വിജയ് പ്രകാശും ചിന്മയും സുവിയും ചേർന്ന് പാടിയൊരു അടിപൊളി പാട്ടാണ് വിജയ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും രണ്ട് അടിപൊളി തമിഴ് ട്രാക്കാണ് ഇനി നമ്മൾ കാസറ്റ് കഫേയിൽ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9522664909059924909. സോ എവറിബഡി സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഈ സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്?
1: എന്റെ പേര് രാജേഷ്.
0: രാജേഷ് ഏട്ടാ, എവിടുന്ന വിളിക്കുന്നത്? വിളിച്ചിട്ടുണ്ട്. ശരി ശരി, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ വൈഫുണ്ട്, മക്കളുണ്ട്.
0: ഓക്കെ, മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കൾ പഠിക്കുന്നു.
0: പഠിക്കുകയാണ്? എത്രയാ പഠിക്കുന്നത്?
1: മോൻ 7th സ്റ്റാൻഡേർഡില്, മോള് 4th സ്റ്റാൻഡേർഡിൽ.
0: ഓക്കെ, കൊച്ചുമക്കളാണല്ലോ. ശരി ശരി. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാ.
0: ഡ്രൈവറാണ്? ഓക്കെ, സ്കൂൾ ബസ് ഡ്രൈവർ അല്ലേ? ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. ശരി ശരി. അപ്പോൾ ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് തുടർക്കഥ. ആതിരവരവായി.
0: ആതിരവരവായി. ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ശരി, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? എന്തുപറ്റ അങ്ങനെ ചോദിക്കാൻ?
1: ഞാൻ ഒരു കാര്യം പറഞ്ഞു തോന്നുന്നു.
0: ഇല്ലല്ല, പറഞ്ഞോളൂ.
1: ശ്രീശാന്തിന്റെ വോയിസ് ഇല്ലേ, നമ്മളെ വിനീത് ശ്രീനിവാസം ഉണ്ടല്ലോ.
0: ഓക്കെ,
1: അതേ വോയിസ്.
0: ഓ, എനിക്ക് വയ്യ.
1: സത്യം
0: ആണല്ലേ?
1: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
0: ഇല്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് കോംപ്ലിമെന്റ് ആട്ടോ. ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: അടുത്തേനെ ഞാൻ വിളിക്കുമ്പോ അതില് വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു സോങ് നല്ലൊരു സോങ് കിട്ടിയാണ്.
0: അടുത്ത വട്ടം വിളിക്കുമ്പോ? ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നെ ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത ചേട്ടനെ പിന്നെ പാട്ട് വെച്ച് ചേർത്തില്ലേ? ഉറപ്പായിട്ട് തരും. ഓക്കെ ശരി, പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ വിളിച്ചത് നമ്മുടെ രാജേഷേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് ആതിരവരവായ് എന്ന പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1991 റിലീസ് ചെയ്ത തുടർക്കഥ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി സാറിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സാർ ഇങ്ങനെ നൽകി. നമ്മുടെ സ്വന്തം എം ജി ശ്രീനിവാസ് സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ രാജേഷേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രേസി ടീച്ചറാണ് കേട്ടോ. ഹായ് നമസ്കാരം, ഞാൻ നെടിയവളിൽ നിന്നും അംഗൻവാടി ടീച്ചർ ഗ്രേസിയാണ്. എനിക്ക് രതിസുഖ സാരമായി എന്ന പാട്ട് വെച്ച് തരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നാണ് നമ്മുടെ ഗ്രേസി ടീച്ചർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും വേണ്ടി, അതായത് അംഗൻവാടി കുഞ്ഞുങ്ങൾക്കും വേണ്ടി, ഉറപ്പായിട്ട് ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി നൗഷാദ് മാസ്റ്ററിൻ്റെ മ്യൂസിക്കിൽ ദാസേട്ടൻ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-219090-0474-29-1909-0909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490906-6649-0909. So keep on listening Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും എന്തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തു പറ്റി ഭയങ്കര സൗണ്ട് കുറഞ്ഞ് സംസാരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ കയറി എന്തെങ്കിലും വിഷമമായിരിക്കുന്നു. അങ്ങനൊന്നും ഇല്ല. ഓക്കെ, ഭക്ഷണം കഴിച്ചോ?
1: ഭക്ഷണം
0: 2 മണി കഴിയും. ഓക്കെ, എന്ത് ടൈപ്പ് ഭക്ഷണം കഴിക്കാനാ ഏറ്റവും ഇഷ്ടം? നോൺ വെജ് ആണ് ഇഷ്ടം കൂടുതൽ. ഓക്കെ, നമ്മളെയൊക്കെ പോലെ തന്നെയാണല്ലേ. ഓക്കെ, ഓ ശരി ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഓക്കെ, ഋതുസംക്രമ പക്ഷി എന്നൊരു പാട്ടല്ലേ. അത് ഓൾറെഡി മറ്റൊരു കോളർ പറഞ്ഞു അല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ശാന്ത ചേച്ചിയാണ് പറഞ്ഞെന്ന് തോന്നുന്നു.
1: അതെ,
0: ശരി ശരി. അപ്പൊ എന്നാലും ആ പാട്ടാണ് മനസ്സിൽ കരുതുന്നത്. നിർഭാഗ്യവശാൽ ആ പാട്ട് ഓൾറെഡി ഒരു കോളർ പറഞ്ഞു, അതുകൊണ്ട് എന്താണ് ഈ പാട്ട് പറഞ്ഞിരിക്കുക ഇപ്പൊ അല്ലേ. കൊച്ചുമോൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ. ശരി ശരി, ഓക്കെ ശരി. അപ്പൊ ഏതായാലും പാട്ട് വെച്ചിട്ടാ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ആണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഋതുസംക്രമ പക്ഷി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഋതുഭേദം എന്ന സിനിമയ്ക്ക് വേണ്ടി തകഴി ശങ്കരനാരായൺ സാറിൻ്റെ വരികൾക്ക് ശ്യാം സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ പാട്ട് കേൾക്കാം രാംജിക്ക് വേണ്ടി കാസറ്റ് കഫയിൽ കൂടി. എൻ്റെ ഉത്സവം എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ രമ്യ അനിൽകുമാർ. എനിക്ക് ഓരഞ്ഞാലി കുരുവി എന്ന പാട്ട് വേണം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രമ്യ ചേച്ചി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും രമ്യ ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ദ ക്രിക്കറ്റ് മൂവി 1983 വേണ്ടി ഹരിനാരായണൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ ഈണത്തിൽ നമ്മുടെ ജയേട്ടനും വാണിയമ്മയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ഏറ്റവും നമ്പർ 0474219090 0474279091. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഏറ്റവും നമ്പർ 9524909095269640. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
7: ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കാണ് ഈ ഒരു സമയം. ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അക്കൗണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിയാണ്, കേട്ടോ. ഹായ് ശ്രീശാന്തേടാ, എനിക്ക് കല്യാണി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആദി മെസ്സേജ് ചെയ്തിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ എന്തായാലും ആദിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ റീസെൻ്റ്ലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വളരെ വൈറലായ ഒരു പാട്ടാണ്. ഇതിൻ്റെ മുന്നത്തെ വെർഷൻ വളരെ വൈറലായിരുന്നു. ഇപ്പോൾ ഇതേ നമ്മുടെ ശ്രേയാ ഘോഷാൽ കൂടി ഇത് ഫീച്ചർ ചെയ്തപ്പോൾ നന്നായിട്ട് ഇൻസ്റ്റാഗ്രാം ഒരു 96 ലാക്സ് വ്യൂസൊക്കെയാണ് ഇതിൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ കാണുന്നത്, കേട്ടോ. അപ്പോൾ എന്തായാലും അത്രത്തോളം ഹിറ്റായൊരു പാട്ടാണ് നമ്മുടെ ആദി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആൾട്ടനാണ്, കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് കാട്ടുചെമ്പക എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ഓൾട്ടൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പള്ളിച്ചട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി ആവടി മൽഹറും വിശാൽ മിശ്രയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്, കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 279190. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, കേട്ടോ. ടു ദ നമ്പർ 9562 6694 909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pardons, gold and diamonds manufacturers and wholesalers nedumangad neyattankara kottarakara karunagapalli
2: kettida padiyan ningalku endana idra tension
3: permit plan mudal nirmanam vare ella karyangalum attivuliyakkan
2: 37 varshathe pravarthi parijayamulla jm architects nammude kottarakara kolavadilulla pol
3: jm architects government approved iso certified civil engineers and builders contact 9447171
4: ningal kettondirikkunnathu aashray fm 90 nadinoppam nattarkoppam. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണെന്ന് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മീനാക്ഷിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് മഞ്ഞു പെയ്യണ്ട് മനം കുളിരണ എന്ന പാട്ട് തരുമോ എന്നാണ് നമ്മുടെ മീനാക്ഷി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മീനാക്ഷിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു സിനിമയെ പറ്റി, ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് വിദ്യാജിയുടെ ഈണത്തിൽ നമ്മുടെ സ്വന്തം സുജാത ചേച്ചി പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിൽ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. ഇനി രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

കൃഷി ചെയ്ത് കോടീശ്വരനാവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയത്തോടെ ആയിരിക്കും നമ്മളൊക്കെ മറുപടി പറയുക. എന്തായാലും അതിനുള്ള ആൻസർ ഞാൻ തരാം. യെസ് കേൾക്കാൻ പോകുന്നത് ലൗഡ് സ്പീക്കറാണ് വിത്ത് മീ ജിവി. ലൗഡ് സ്പീക്കറിൽ എന്തായാലും ഒരു സ്റ്റോറി പറയുന്നുണ്ട് കൃഷിയിലൂടെ കോടീശ്വരനായ ഒരു വ്യക്തിയുടെ കഥയാണ്. അപ്പോ ആ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വാമപ്പ് എന്നുള്ള രീതിയിൽ കുറച്ച് കൃഷി അറിവുകൾ എന്തായാലും ആകാം. അതിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള 1000 കോഴിക്ക് അരക്കാട എന്നുള്ള ഒരു ചൊല്ലിനെ പറ്റിയാണ് കേട്ടോ. ഈ ചൊല്ല് വാസ്തവത്തിൽ എങ്ങനെയാണ് ഒരു കർഷകന് ഗുണകരമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. ശരിക്കും ആ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കും വിധം ഏറ്റവും വേഗത്തിൽ വരുമാനം നേടിത്തരുന്ന ഒരു തൊഴിൽ സംരംഭമാണ് ഈ കാട വളർത്തൽ എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന് ശേഷം പലരും ഈ കാട വളർത്തലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പരതി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. കാടകളെ ഒരു ദിവസം പ്രായത്തിലോ അല്ലെങ്കിൽ 4 പ്രായത്തിലോ വിപണിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഇവയെ വീടിന്റെ ചായ്പിലോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഷെഡ് നിർമ്മിച്ചോ അല്ലെങ്കിൽ കേജ് രീതിയിലോ നമുക്ക് എന്ത് ചെയ്യാം, പാർപ്പിക്കാം. വിരിഞ്ഞിറങ്ങി ആദ്യത്തെ 3 ബ്രൂഡർ കാടകൾ എന്നറിയപ്പെടുന്ന ഇവയെ പരിചരിക്കാൻ കൃത്രിമ ചൂട് നൽകാൻ സംവിധാനമുള്ള ബ്രൂഡർ കേജുകൾ ഉണ്ടാക്കണം. 3 നീളവും 2 വീതിയും 1 ഉയരവുമുള്ള കൂട്ടിൽ 100 കുഞ്ഞുങ്ങളെ നമുക്ക് പാർപ്പിക്കാം. ഇതിലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടം എന്നുള്ള തരത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് കാട കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ആദ്യത്തെ 3 അതിന് ബ്രൂഡർ കേജുകളിൽ ചൂട് നൽകുന്നത് കേട്ടോ. അപ്പൊ ഇതിനൊരു കേജ് എന്തായാലും നമ്മൾ നിർമ്മിച്ചേ പറ്റുള്ളൂ. അതിന് ഒരു 3 നീളവും 2 വീതിയും ഒക്കെ ഉള്ള ഒരു കൂട്ടില് 100 കുഞ്ഞുങ്ങളെ നമുക്ക് പാർപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞിന് 1 എന്ന പ്രകാരം 60 കുഞ്ഞുങ്ങൾക്ക് 60 വാട്ടിന്റെ ഓരോ ബൾബ് ലഭ്യമാക്കും. ഇത്തരത്തിൽ 2 വരെ കൃത്രിമ ചൂട് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂട്ടിൽ ചണച്ചാക്ക് വിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വഴുതി വീഴാതിരിക്കാൻ വളരെയധികം ഉപകരിക്കും. ആദ്യത്തെ 1 തീറ്റ നൽകണം. ആഴം കുറഞ്ഞ വെള്ളപാത്രങ്ങൾ ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കെയറിങ് കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം ചെറുതാണല്ലോ കാടക്കോഴി കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. 3 ശേഷം ആരോഗ്യമുള്ള കാടക്കുഞ്ഞുങ്ങളെ ഗ്രോവർ കൂടുകളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ ഗ്രോവർ കൂടുകൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാറ്റുവേലയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോണ്ടസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്നു.

അങ്ങനെ കാടക്കോഴികളെ വളർത്തുന്ന 1000 കോഴി കരക്കാട എന്ന് നമ്മൾ പറയുന്ന പഴഞ്ചൊല്ല് കർഷകന് എങ്ങനെ ഉപകാരപ്പെടുന്നു, കർഷകന് എത്രത്തോളം ലാഭം ഇതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യമാണ് ഞാറ്റുവേലയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലഭിച്ച കാടക്കുഞ്ഞുങ്ങളെ ബ്രൂഡർ കേജുകളിൽ 3 ആഴ്ച പരിചരിച്ച ശേഷം ആരോഗ്യമുള്ള കാടക്കുഞ്ഞുങ്ങളെ പിന്നീട് ഗ്രോവർ കൂടുകളിലേക്കാണ് മാറ്റേണ്ടത്. 4 അടി നീളം, 2 അടി വീതി, 1 അടി ഉയരമുള്ള കൂട്ടിൽ ഏകദേശം 60 ഗ്രോവർ കാടകളെ വളർത്താനായിട്ട് സാധിക്കും. തീറ്റയും വെള്ളവും കൂടിനു പുറത്ത് നമുക്ക് സജ്ജീകരിക്കാം. വെള്ളം നൽകുന്നതിനായിട്ട് ഈ PVC പൈപ്പുകൾ ഉണ്ടല്ലോ, ആ പൈപ്പിന്റെ 2 വശത്തും അടപ്പിട്ടതിന് ശേഷം നെടുകെ പിളർന്ന് വീതി കുറഞ്ഞ ഭാഗത്തായിട്ട് പിടിപ്പിക്കാം. തീറ്റ

ചെയ്യാനായിട്ട് 5 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പിന്റെ മുകളിൽ പറഞ്ഞ രീതിയിൽ നിർമ്മിച്ച കൂടിന്റെ നീളം കൂടിയ ഭാഗത്ത് അതും ഉറപ്പിക്കാം. ഈ ഗ്രോവർ കാടകൾക്ക് കൃത്രിമമായിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ വെളിച്ചമോ ഒന്നും തന്നെ നൽകരുത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ 60 വാട്ട്സിന്റെ ബൾബൊക്കെ ഇട്ട് ചൂട് നൽകുന്ന സംവിധാനം ഒന്നും തന്നെ വേണ്ട. ഗ്രോവർ കാടകളുടെ ലിംഗ നിർണയം വളരെ എളുപ്പമാണ്. ആൺകാടകൾക്ക് കഴുത്തിലും നെഞ്ചിലും ഇളം ചുവപ്പും തവിട്ടും കലർന്ന നിറമാണ്. പെൺകാടകൾക്കാകട്ടെ ഈ ഭാഗത്തായിട്ട് കറുത്ത പുള്ളിക്കുത്തോട് കൂടിയ ചാര നിറമാണ്. അപ്പോൾ ആ ഒരു നിറത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ലിംഗ നിർണയം നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർഷകനെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. ആൺകാടകളെ ഇറച്ചിക്കായി വിൽക്കുകയും പെൺകാടകളെ മാത്രം മുട്ടയ്ക്കായിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം. അങ്ങനെ 7 ആഴ്ചയ്ക്ക് ശേഷം കാടകൾ മുട്ടയിട്ട് തുടങ്ങുകയാണ്. 5 കാടകളെ വളർത്താൻ 1 ചതുരശ്ര അടി സ്ഥലം നമുക്ക് ആവശ്യമാണ്. അതായത് 100 മുട്ടക്കാടകളെ വളർത്താൻ 7 അടി നീളവും 3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള കൂട് ധാരാളം. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിന്റെ ഒരു ചെറിയ ഏരിയ മാത്രം മതി, അല്ലെങ്കിൽ വീട്ടിനോട് ചേർന്ന് ചായ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനോട് ചേർന്ന് ഒരു ചെറിയ ഏരിയയിൽ നമുക്ക് 100 കാടക്കോഴികളെ വരെ വളരെ സിമ്പിൾ ആയിട്ട് വളർത്താം എന്നുള്ളൊരു കാര്യമാണ്. കേജിന്റെ തട്ടുകളുടെ എണ്ണം 4 ആയിട്ട് പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. കൂടിന്റെ അടിഭാഗത്തായിട്ട് കാഷ്ടം ശേഖരിക്കുന്നതിന് റബ്ബർ ഷീറ്റോ പ്ലാസ്റ്റിക് ഷീറ്റോ നമുക്ക് ഉപയോഗിക്കാം. അറക്കപ്പൊടിയോ തവിടോ വിതറിയാൽ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. രൂക്ഷഗന്ധം ഒഴിവാക്കാൻ വിനാഗിരി തളിക്കാവുന്നതാണ്. മുട്ടയിടുന്ന കാടകൾക്ക് 14 മുതൽ 16 മണിക്കൂർ വെളിച്ചം അത്യാവശ്യമാണ്. ഇതിനായിട്ട് ഷെഡിൽ ബൾബ്, ട്യൂബുകൾ എന്നിവ ഘടിപ്പിക്കുന്നത് നല്ലതാണ്. മുട്ടയിടുന്ന കാടകളുടെ കാര്യമാണ്. പകൽ സമയത്ത് സ്വാഭാവിക സൂര്യപ്രകാശം ലഭ്യമായതിനു ശേഷം 16 മണിക്കൂർ തികയ്ക്കാനായിട്ട് കൃത്രിമ വെളിച്ചം നമുക്ക് ഉപയോഗിക്കാം. കാടകൾ വൈകുന്നേരങ്ങളിൽ കൂട്ടത്തോടെ മുട്ടയിടുന്നു. ഇതിനാൽ പകൽ ജോലി തിരക്കുകൾക്കൊക്കെ ശേഷം മുട്ട ശേഖരണവും മറ്റ് പരിപാലനവും നടത്താൻ കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇത് വളരെ ഉപകാരമുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. കാടക്കോഴി വളർത്തലിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കോപം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

ശരിക്കും കൊത്തുമുട്ടകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കാടകളെ വളർത്തുന്നതെങ്കിൽ 1:4 അനുപാതത്തിൽ ആൺകാടകളെയും പെൺകാടകളെയും ഒരുമിച്ച് പാർപ്പിക്കണം. പെൺകാടകൾ മുട്ടയിട്ട് തുടങ്ങി ഏതാണ്ട് 3 മുതൽ 4 ആഴ്ച കഴിഞ്ഞ് മാത്രം ആൺകാടകളെ കൂട്ടിലേക്ക് വിടാം. ഇത്തരത്തിൽ ഇണചേരാൻ അനുവദിച്ച് ഏതാണ്ട് 1 ആഴ്ചയ്ക്ക് ശേഷം വിരിയാനുള്ള മുട്ടകൾ നമുക്ക് ശേഖരിക്കാം. കാടകൾ അടയിരിക്കൽ സ്വഭാവം കാണിക്കാത്തതിനാൽ ലഭിക്കുന്ന കൊത്തുമുട്ടകൾ ഇൻക്യുബേറ്റർ സഹായത്തോടെ മാത്രമേ വിരിയിക്കാനാകൂ. ഏതാണ്ട് 8 മാസം ഇത്തരത്തിൽ കൊത്തുമുട്ടകൾ ശേഖരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ തീറ്റക്രമത്തെ പറ്റി പറഞ്ഞില്ലല്ലോ, അതറിയണ്ടേ? ബ്രോയിലർ കോഴിക്ക് നൽകുന്ന സ്റ്റാർട്ടർ തീറ്റ തന്നെയാണ് കാടകൾക്ക് 6 ആഴ്ച വരെ നൽകുന്നത്. മുട്ടയിട്ട് തുടങ്ങിയ ശേഷം മുട്ടക്കാട തീറ്റ നൽകി തുടങ്ങും. മുട്ടക്കാട തീറ്റ വിപണിയിൽ ലഭ്യമല്ലെങ്കിൽ ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയിൽ കക്ക പൊടിച്ചിട്ട് മുട്ടക്കാട തീറ്റയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിനായിട്ട് 94 കിലോഗ്രാം ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റയിൽ 6 കിലോ കക്ക പൊടിച്ചിട്ട് നന്നായിട്ട് മിശ്രണം ചെയ്യുക. കാടകൾ 6 ആഴ്ച വരെ ഏകദേശം 650 ഗ്രാം തീറ്റയും അതിനുശേഷം 52 ആഴ്ച വരെ 9 കിലോ തീറ്റയും കഴിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മുട്ടക്കാടകൾക്ക് ഒരു ദിവസം 20 മുതൽ 30 ഗ്രാം തീറ്റ ആവശ്യമാണ്. തീറ്റ പാഴാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തീറ്റയിലെ പൂപ്പൽ ബാധ തടയാനായിട്ട് നനവില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം. പൂപ്പൽ കലർന്ന തീറ്റ കാടകളുടെ ഉള്ളിൽ ചെന്നാൽ പലവിധ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ഈ മുട്ടയിൽ കുറവ് വരികയും ചെയ്യും. പ്രതിരോധ കുത്തിവയ്പ്പുകൾ അതുപോലെ തന്നെ വിരമരുന്നുകൾ എന്നിവ ഇതിന് നൽകേണ്ടതില്ല. എന്നിരുന്നാലും നമ്മൾ ഈ പരിപാലിക്കുന്നതിലെ പോരായ്മകൾ കൊണ്ട് രക്താതിസാരം, ന്യൂമോണിയ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങളൊക്കെ കാടക്കോഴികൾക്കും കണ്ടുവരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കി ഇത്തരം പ്രശ്നങ്ങൾ വഷളാകാതെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കാടകളെ തിങ്ങി പാർപ്പിപ്പിക്കുക, ആവശ്യത്തിലേറെ കൃത്രിമ വെളിച്ചം നൽകുക എന്നീ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. ചെറിയ സ്ഥലത്ത് നമുക്കൊരു 100 കാടകളെ വളർത്താം, അല്ലെങ്കിൽ 150 എണ്ണത്തിനെ വളർത്താം എന്ന് ചിന്തിച്ചാൽ ഒരു ഫലവും ഇല്ലാതായി പോവും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നൽകുന്ന ലൈറ്റ് അത് ഓവറായി കഴിഞ്ഞാലും പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല ഒരു ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്ന വാസ്തവം. എന്തായാലും ഇറച്ചി കാടകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ മുട്ടയിടുന്ന കാടകൾ അതിന്റെ മുട്ട ശേഖരണത്തെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇറച്ചി കാടകളെ പറ്റി കൂടി പറയാം ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

ഞാറ്റുവേലയിൽ കേൾക്കാൻ പോകുന്നത് ഇറച്ചി കാടകളെ പറ്റിയാണ്. മുട്ടയ്ക്ക് മാത്രമല്ല ഇറച്ചിക്ക് വേണ്ടിയും കാടകളെ വളർത്തി വരുന്നുണ്ട്. കർഷകർ ഇതിൽ നിന്ന് നല്ല വരുമാനവും നേടുന്നുണ്ട്. ഇതിനായിട്ട് കൂടുതൽ ശരീരഭാരം കൈവരുന്ന ഇനം കാടകളെ ഗവേഷകർ ഉരുത്തിരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വെറ്റിനറി സർവകലാശാലയുടെ നാമക്കൽ കാടകൾ ഇത്തരത്തിൽ കൂടുതൽ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. മുട്ടക്കാടകൾ ശരാശരി ഒരു 100 മുതൽ 150 ഗ്രാം വരെ ഭാരം നേടുമ്പോൾ ഇറച്ചി കാടകളാകട്ടെ 200 മുതൽ 250 ഗ്രാം തൂക്കം വയ്ക്കും എന്നുള്ളതാണ്. 6 ആഴ്ച കൊണ്ട് ഇവയെ വിൽക്കാനാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ മുടക്കുമുതൽ തിരികെ നൽകുന്ന മൃഗസംരക്ഷണ മാതൃകകളിൽ ഇറച്ചിക്കാട വളർത്തലിന് ഒരു മുന്തിയ സ്ഥാനവുമുണ്ട്. കൂടുകളിലും ഡീപ് ലിറ്റർ രീതിയിലും ഇറച്ചിക്കാടകളെ വളർത്താം. കുറഞ്ഞ കാലത്തിൽ കൂടുതൽ ഭാരം കൈവരിക്കേണ്ട കൃഷിയായതിനാൽ ശാസ്ത്രീയ പരിചരണത്തിലും തീറ്റ നൽകലിലും നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാടത്തീറ്റ ലഭ്യമാകാത്ത പക്ഷം ബ്രോയിലർ സ്റ്റാർട്ടർ തീറ്റ നൽകാവുന്നതാണ്. നേരത്തെ അതിനെപ്പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കാടകളെ മൊത്തമായി വിൽക്കുകയോ അല്ലെങ്കിൽ ഡ്രസ് ചെയ്ത് ഇറച്ചിയായി വിൽക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ഓപ്ഷനാണ്. കൂടുതൽ വരുമാനത്തിനായിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കാട ഇറച്ചി വിൽക്കുന്ന കർഷകരുണ്ട് കേട്ടോ. അതായത് കാട ചുട്ടത്, ചില്ലിക്കാട, കാട അച്ചാർ, കാട ഫ്രൈ എന്നിങ്ങനെ വിവിധ രുചിഭേദങ്ങളിലായിട്ട് കാടകളെ നമുക്ക് എന്ത് ചെയ്യാം, വിപണികളിലേക്ക് എത്തിക്കാം. ബ്രോയിലർ രംഗത്തെ ഇറച്ചി ഉപഭോഗം കുറയുന്ന മാസങ്ങളിൽ, അതായത് ഈ രാമായണ മാസം, ശബരിമല തീർത്ഥാടനം, ചെറിയ വലിയ നോമ്പ് കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാലങ്ങളിൽ ഫാമുകളിൽ ഇറച്ചി കാടകളുടെ എണ്ണം പരിമിതപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. മൊത്തത്തിൽ ഉപയോഗം കൂടുന്നതായാണ് കണ്ടുവരുന്നത്. വിപണിയിലെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് വളരെ തന്ത്രപരമായി വളർത്തൽ രീതികൾ അവലംബിച്ചാൽ ചുരുങ്ങിയ ഒരു മുതൽമുടക്കിൽ കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒരു കൃഷിയാവും തീർച്ചയായിട്ടും ഈ ഇറച്ചിക്കാട വളർത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കർഷകർക്ക് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിചരണമൊക്കെ നൽകിക്കഴിഞ്ഞാൽ ഇറച്ചിക്കാട കോഴി വളർത്തൽ വളരെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ ഗുണങ്ങളാണ് കേട്ടോ. എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് കാട ചുട്ടത്, ചില്ലിക്കാട, കാട അച്ചാർ, കാട ഫ്രൈ അങ്ങനെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വിപണിയിലേക്ക് കൊടുക്കാനും സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കൃഷിയിലൂടെ കോടീശ്വരനായ ഒരു വ്യക്തിയുടെ സ്റ്റോറി പറയാന്നുള്ളത്. ഇനി അതിലേക്കാണ് കേട്ടോ ഞാറ്റുവേലയിൽ. ചെറുപ്പക്കാർക്കിടയിൽ കൃഷിയോടുള്ള താല്പര്യം ഏറി വരികയാണ് പൊതുവെ. എന്നാൽ അത്യാവശ്യത്തോടെ വ്യക്തമായി കാഴ്ചപ്പാടില്ലാതെ അതിലേക്ക് ഇറങ്ങിപ്പെടുക വഴി പരാജയത്തിന്റെ കൈപ്പിന്നീർ രുചിച്ചവരും ഒരുപാട് പേരുണ്ട്. കാരണം അതിനെപ്പറ്റി കൂടുതലൊന്നും മനസ്സിലാക്കാതെ ലാഭം കിട്ടുമെന്നുള്ള രീതിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തി കൃഷിയിലേക്ക് ഇറങ്ങുന്നവരാണ്. എക്സ്പീരിയൻസ് ഒരു മെയിൻ ഘടകം തന്നെയാണ് കേട്ടോ. അവർ പറയുന്നത് കൃഷി നഷ്ടമാണെന്നാണ്. പക്ഷേ ചുമക്കാൻ ജീവിതഭാരമുണ്ടായിട്ടും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കൃഷി എന്ന കളിയിലേക്ക് ധൈര്യപൂർവ്വം കളിക്കാൻ ഇറങ്ങിയ സന്തോഷ് എന്ന ഒരു മലമ്പുഴക്കാരൻ. ആ കളിയിൽ അദ്ദേഹം വിജയിച്ചു കയറിയ കഥയാണ് ഇനി വരുന്നത്. കേരളത്തിലെ പ്രധാന പത്രമാധ്യമങ്ങളിലെ മാർക്കറ്റിംഗ് വിഭാഗം ജീവനക്കാരനായിരുന്ന ചെറുപ്പക്കാരൻ. അത്യാവശ്യം നല്ല രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉള്ളൊരു കാലം, തരക്കേടില്ലാത്ത ശമ്പളവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോഴും സ്വന്തമായി ഭൂമി വാങ്ങണമെന്നും കൃഷി ചെയ്യണമെന്നുമുള്ള ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. പാരമ്പര്യമായി കൃഷിയുമായി അത്ര ബന്ധമുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല സന്തോഷിന്റേത്. അങ്ങനെ ഉണ്ടാക്കിയ ചെറു സമ്പാദ്യം, ചില സഹായവും ഒക്കെ ചേർത്ത് തന്റെ സ്വപ്നങ്ങളിൽ ആദ്യ പടിയായിട്ട് അദ്ദേഹം ഒരു കൃഷിഭൂമി വാങ്ങുകയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ അരികിൽ ചേസുന എന്ന സ്ഥലത്ത് 55 സെന്റ്. ഇവിടെ തുടങ്ങിയ കൃഷി വഴി ഇതിലൂടെ തനിക്ക് ലാഭം ഉണ്ടാക്കുമെന്ന ഒരു ചങ്കൂറ്റം അദ്ദേഹം ആർജിച്ചെടുത്തു. ജോലിയുടെ ഇടവേളകളിൽ സമയം കണ്ടെത്തി സന്തോഷ് കൃഷി ചെയ്തു തുടങ്ങുകയാണ്. മലമ്പുഴ ഡാമിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ വെള്ളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അതൊരു ധൈര്യം തന്നെയായിരുന്നു കേട്ടോ. കയ്യിലുണ്ടായിരുന്ന 1,00,000 രൂപയ്ക്ക് 1.5 ഏക്കർ പാട്ടത്തിനെടുത്തു. വാഴയായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി. വാഴക്കൃഷിയുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥലം പ്രയോജനപ്പെടുത്തി വഴുതന നട്ടു. തന്റെ കഷ്ടപ്പാടിന്റെ ഫലം എന്നോണം ആകെ മുതൽ മുടക്കിയ 3,00,000 വഴുതനയിൽ നിന്ന് തന്നെ കിട്ടി. വാഴക്കൃഷിയിൽ നിന്ന് കിട്ടിയ 3,00,000 ലാഭമായിരുന്നു. കാര്യങ്ങൾ അവിടെ തിരിഞ്ഞു. കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, ജോലി ഉപേക്ഷിക്കുവാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും സ്വന്തമായി കൃഷിഭൂമി വാങ്ങി കൃഷി ചെയ്യുന്നത് കേരളത്തിന്റെ പരിസ്ഥിതിയിൽ ഒരു ചെറുകിടക്കാരന് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്റെ ചുറ്റുപാടും വാഴക്കൃഷിക്കും പച്ചക്കറി കൃഷിക്കും അനുയോജ്യമായ പാട്ടഭൂമികൾ സന്തോഷ് കണ്ടെത്തുകയാണ്. 3 മുതൽ 5 വർഷം വരെ പാട്ടത്തിന് കൃഷിയിടങ്ങൾ കണ്ടെത്തി. ചിലത് റബ്ബർ തോട്ടങ്ങളായിരുന്നവ, മറ്റു ചിലത് വാഴ നിലങ്ങൾ. അങ്ങനെ ഭൂ ഉടമയ്ക്ക് തന്റെ കൃഷിഭൂമിയുടെ സംരക്ഷണവും പാട്ടത്തുകയും ലഭിക്കുകയും ചെയ്തു. സന്തോഷ് തന്റെ സ്വപ്ന കൃഷിയിലേക്ക് അടുക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഈ യുവ കർഷകൻ 60 ഏക്കറിൽ കൃഷി ഇറക്കിയിരിക്കുകയാണ്. 2 മുതൽ 15 ഏക്കർ വരെ ചെറിയ പ്ലോട്ടുകളായിട്ട് അവ ചിതറിക്കിടക്കുകയാണ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ ബൈക്കിൽ പറന്ന് നടന്ന് ഇതിനുള്ള മേൽനോട്ടവും വഹിക്കുന്നുണ്ട്. വാഴയ്ക്കൊപ്പം പച്ചക്കറി, അതാണ് രീതി. 60 ഏക്കറിൽ ഏതാണ്ട് 30 ഏക്കറോളം വാഴ തന്നെയാണ്. നേന്ത്രൻ, ഞാലിപ്പൂവൻ, പൂവൻ, അങ്ങനെ പലതരം വാഴകളുണ്ട്. 30 ഏക്കറിൽ പച്ചക്കറിയും കപ്പയും, പടവലം, പാവൽ, പയർ, വഴുതന, കോവയ്ക്ക, വെണ്ടയ്ക്ക, മുളക്, മുരിങ്ങയ്ക്ക, അങ്ങനെ കുറേയധികം പച്ചക്കറികൾ. പച്ചക്കറി കൃഷിയിലൂടെ ഇതിന്റെ ചെലവും മുതൽമുടക്കും ഒക്കെ ലഭിക്കും. വാഴയുടെ മുഴുവൻ തുകയും ലാഭം. അതാണ് ശരിക്കും ഇതിന്റെ ഒരു സൂത്രവാക്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 3.5 ലക്ഷം കിലോഗ്രാം വാഴക്കുല സന്തോഷ് വിറ്റു. മൊത്തം കൃഷിയിലെ വിറ്റുവരവ് 2.5 കോടിയിലേറെയാണ്. വിജയ ബാങ്കിൽ നിന്നെടുത്ത 20 ലക്ഷം കഴിഞ്ഞ കൃഷിയിലെ ലാഭം, അതാണ് ഈ വർഷത്തെ മുതൽമുടക്ക്. അങ്ങനെ തീർത്തും ലാഭകരമായ രീതിയിലാണ് ഈ യുവ കർഷകന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. കേട്ടപ്പോ എന്ത് തോന്നുന്നു? നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയില്ലേ? പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങരുത് കേട്ടോ. ഞാറ്റുവേലയിലൊരു ചെറിയ ബ്രേക്കാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ടീച്ചിംഗ് കരിയർ സ്വപ്നം കാണുന്നവർക്കായി കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ബാംബിനോ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്. വെറും 8 മാസം കൊണ്ട് നാഷണൽ യൂത്ത് പ്രോഗ്രാം അംഗീകാരമുള്ള പിജി ഡിപ്ലോമയും ഡിപ്ലോമയും സ്വന്തമാക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
7: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം.

കളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം കാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചു

0: ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലതു പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലതു പാടി തണ്ടടു വലയടു പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയടു പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ ദിനികിടതി മൃതത്തെ
1: ലൗഡ് സ്പീക്കർ
2: അരവിന്ദ് ആഘോഷം ആഘോഷം.

ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് ഇറങ്ങി കോടീശ്വരനായ സന്തോഷ് എന്ന കർഷകന്റെ വിജയഗാഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൈവ കൃഷിയുടെ താല്പര്യമുണ്ടെങ്കിൽ തന്നെയും സാമ്പത്തിക ബാധ്യതകൾക്കിടയിൽ പാട്ടഭൂമിയിൽ വിപുലമായി കൃഷി ചെയ്യുമ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് ഈ കർഷകൻ തുറന്നു തന്നെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാ വിളകളിലും അത്യുൽപാദന ശേഷിയുള്ളവ അദ്ദേഹം തിരഞ്ഞെടുക്കും.

കൃത്യമായ മണ്ണ് പരിശോധനയിൽ ശ്രദ്ധിക്കുന്നു. തുള്ളി നന പോലെയുള്ള ആധുനിക കൃഷി രീതികളും ഉപയോഗിക്കുന്നു. നവയുഗ മാധ്യമങ്ങളിലൂടെ കൃഷി സംബന്ധമായ അറിവുകൾ ആർജിക്കുവാനും സമയം കണ്ടെത്തുന്നു. വിപണനത്തിലും ഈ കൃത്യത അദ്ദേഹം പാലിക്കുന്നുണ്ട്. അതിനുദാഹരണം കോവയ്ക്ക കൃഷിയാണ്. 6 ബെഡുകളിലാണ് കോവയ്ക്ക നട്ടിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 180 കിലോ കോവയ്ക്ക ഓരോ ബെഡിൽ നിന്നും പറിച്ച് സ്ഥിരമായി വാങ്ങുന്ന കടകളിൽ എത്തിക്കുന്നുണ്ട്. അതുവഴി വിപണി മൂല്യത്തിനൊത്ത സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നു. തന്റെ തോട്ടത്തിൽ നിന്നും വിപണിയിലെത്തിക്കുന്ന പച്ചക്കറികൾക്ക് ഉയർന്ന ഗുണനിലവാരം ഉറപ്പാക്കുന്നതിലൂടെ കച്ചവടക്കാർ തന്നെ തേടി വരുമെന്ന അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ കേട്ടോ. പാലക്കാട്ടെ പല പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിലും അതിരാവിലെ തന്നെ പച്ചക്കറികൾ എത്തിച്ചു കൊടുക്കുന്നതിലും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. വിപണനത്തിൽ പാലിക്കുന്ന ഈ കൃത്യതയിലൂടെ ദിവസവും ഏകദേശം 1500 കിലോ പച്ചക്കറിയും 25 വാഴക്കുലയും മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ദിവസത്തെ കണക്കാണേ ഞാൻ ഈ പറഞ്ഞത്. ഇതുവഴി 2013 ഏറ്റവും മികച്ച കർഷകനുള്ള PFPCK അവാർഡും ഈ കർഷകന് ലഭിക്കുകയുണ്ടായി. ഇന്നും അതിനുശേഷം ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ തന്റെ കൃഷി വിപുലീകരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. കൃഷിയിലൂടെ ഒരു സാമൂഹിക പരിവർത്തനം, അതാണ് കേട്ടോ ഈ കർഷകന്റെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ജോലിയിലൂടെ സമ്പാദിക്കുന്നതിലേറെ അദ്ദേഹം ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അതിനെല്ലാം ഉപരി സ്ത്രീകൾ ഉൾപ്പെടെ 40 പണിക്കാർ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. സന്തോഷിന്റെ കാർഷിക വിജയത്തിൽ ആകൃഷ്ടരായ ഏതാണ്ട് 5 ചെറുപ്പക്കാർ കൃഷി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തന്റെ ഭാര്യയും 2 പെൺമക്കളും അനുജനും കുടുംബവും നൽകുന്ന പിന്തുണ ഈ വളർച്ചയിൽ വളരെ വലുതാണ്. അങ്ങനെ സമൂഹത്തിനോടുള്ള ബാധ്യതയിൽ ഒരു പുതിയ മാനവിക തലം കൂട്ടിച്ചേർക്കുകയാണ് ഈ കർഷകനും അദ്ദേഹത്തിന്റെ കുടുംബവും. തീർച്ചയായും 40 ആൾക്കാർക്ക് ജോലി കൂടി നൽകുന്ന ഒരു കർഷകനായിട്ട് മാറുന്നു. ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങുന്നു. അതൊരു ഡെഡിക്കേഷനാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഹാർഡ് വർക്കിനുള്ള അദ്ദേഹത്തിന്റെ മനസ്സുകൂടിയാണ് കേട്ടോ. ആ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഒരു വലിയ വിജയം തന്നെയാണ്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. മട്ടുപ്പാവ കൃഷിക്ക് ജൈവ വളക്കൂട്ടുകൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ജൈവ വളക്കൂട്ട് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശുദ്ധമായ പച്ചക്കറി കഴിക്കാനും സാധിക്കും. ടെറസ് കൃഷിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ചെടികൾക്ക് നൽകേണ്ട വളങ്ങൾ എന്തൊക്കെയാണ്. പൊതുവെ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് രാസവളമൊന്നും ഉപയോഗിക്കാൻ വലിയ താല്പര്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ടെറസ് കൃഷിയിൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉത്തമം. രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ നൽകണം. ഉപയോഗിക്കപ്പെടുന്ന രാസവളങ്ങളിലെ ചില രാസഘടകങ്ങൾ ടെറസിനെ നശിപ്പിക്കുന്നതിന് കഴിവുള്ളവയാണ് കേട്ടോ. അതായത് ചോർച്ച, ടെറസിന്റെ ഭാഗങ്ങളിൽ ദ്രവിച്ചു പോക്കൽ എന്നിവയ്ക്ക് തുടർച്ചയായ രാസവള പ്രയോഗം ഒരുപക്ഷെ കാരണമായേക്കാം. എന്നാൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ചെടികൾക്കും മനുഷ്യനും ആരോഗ്യം കൈവരുന്നതിനോടൊപ്പം തന്നെ ടെറസിൽ ഒരു തരത്തിലുള്ള നാശവും വരുന്നില്ല. ഇതും ഇതിന്റെ ഒരു പോസിറ്റീവ് ഘടകമാണ്. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ പരമാവധി നമുക്ക് തന്നെ നിർമ്മിക്കുവാൻ കഴിയുമെന്നാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പച്ചക്കറി കൃഷി വർദ്ധിപ്പിക്കുവാനും ഒരു പരിധിവരെ മാലിന്യ സംസ്കരണത്തിനും ഈ ഒരു രീതി പ്രയോജനപ്പെടുത്താനും സാധിക്കും. ജൈവവളങ്ങളുടെ ഉപയോഗത്തോടൊപ്പം കൃഷി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഗ്രോ ബാഗിലെ മണ്ണിൽ 100 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളാമേറ്റ് ചേർത്ത് കൊടുക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമാണ്. മണ്ണിന്റെ അമ്ലത, ക്ഷാര സ്വഭാവം ക്രമീകരിക്കുന്നതിനും ഇത് സഹായകരം തന്നെയാണ്. ജൈവവളങ്ങളെ രണ്ടായി തിരിക്കാം. ചെടിയുടെ അടിയിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നവയും ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മട്ടുപ്പാവ് കൃഷിയിൽ നമ്മൾ ജൈവവളം മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കർഷകന് വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നു ഞാറ്റുവേല വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Super games,
1: super fun
0: and exciting prizes.
1: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
0: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
2: ആശ്രയ പ്രീമിയർ ലീഗ്.

മട്ടുപ്പാവ് കൃഷിയിൽ വിവിധ ഇനം കമ്പോസ്റ്റുകൾ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ്. മണ്ണിര കമ്പോസ്റ്റ് നല്ലൊരു ജൈവവളമാണ് കേട്ടോ. കൂടാതെ അടുക്കളയിലെ ജൈവ മാലിന്യങ്ങളെ നന്നായി ഉപയോഗിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റിങ്ങിന് പറ്റിയ മൺപാത്രങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നമുക്ക് ഈസി ആയിട്ടത് വാങ്ങാം. അല്ലെങ്കിൽ 45 സെന്റിമീറ്റർ നീളം, 30 സെന്റിമീറ്റർ വീതി, 45 സെന്റിമീറ്റർ ഉയരം എന്നിവയുള്ള ഒരു ബീഞ്ഞപ്പെട്ടിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമോ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. പെട്ടിയുടെ ചുവട്ടിൽ വെള്ളം വാർന്നു പോകുന്നതിന് 2-3 ദ്വാരങ്ങൾ ഇടണം. അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മണലിട്ട് അതിന് മുകളിലായിട്ട് ചകിരി വെക്കാവുന്നതാണ്. തുടർന്ന് 3 ഇഞ്ച് കനത്തിൽ മണ്ണിരയോടുകൂടിയ കമ്പോസ്റ്റ് നിരത്തണം. മണ്ണിര കുറഞ്ഞത് 100-150 എണ്ണം വേണം കേട്ടോ. അടുക്കളയിലെ മാലിന്യം നന്നായി അഴുകിയതിനു ശേഷം ഇതിലേക്ക് ഇത് ഇട്ടുകൊടുക്കണം. അഴുകാത്ത മാലിന്യം നേരിട്ട് മണ്ണിരയുടെ മേൽ ഇട്ടുകൊടുത്താൽ മണ്ണിരകൾ നശിച്ചു പോകാനും ഇടയുണ്ട്. ഈ പെട്ടികൾക്ക് മുകളിൽ കമ്പി വല ഇടുന്നത് എലി, കാക്ക മുതലായവയുടെ ആക്രമണം ഒഴിവാക്കാൻ സഹായിക്കും. പെട്ടിക്ക് മുകളിൽ ഒരു ചാക്ക് വിരിച്ച് അനക്കാതെ മാറ്റിവെച്ച ശേഷം ദിവസം വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പെട്ടി അഥവാ പാത്രം വെയിലത്ത് വെച്ചാൽ മണ്ണിരകൾ അടിയിൽ പോകും. അതിനുശേഷം മീതെയുള്ള കമ്പോസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. എണ്ണയും എരിവും കൂടുതലുള്ള അവശിഷ്ടങ്ങൾ ഒഴിവാക്കാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ജൈവാവശിഷ്ടങ്ങൾ ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ്. മണ്ണിര കമ്പോസ്റ്റിൽ കൂടി സാവധാനം വെള്ളമൊഴിച്ച് ശേഖരിക്കുന്ന തെളിഞ്ഞ ദ്രാവകമാണ് വെർമി വാഷ് എന്ന് പറയുന്നത്. ഇത് 5 ഇരട്ടി വെള്ളം ചേർത്ത് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കമ്പോസ്റ്റ് ജൈവ ഘടകങ്ങളെ അല്ലെങ്കിൽ വളങ്ങളെ എളുപ്പത്തിൽ ചെടികൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയെ വേഗത്തിലാക്കുന്ന ഒരു കൂട്ടം സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് നടത്തുന്ന കമ്പോസ്റ്റിംഗ് രീതിയാണ് കേട്ടോ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് EM1 എന്ന ലായനി ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ EM ലായനിയിൽ 20 ലിറ്റർ വെള്ളവും 1.5 കിലോഗ്രാം ശർക്കരയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു ബക്കറ്റിൽ അടച്ചു വെച്ച് പ്രകാശം തട്ടാത്ത സ്ഥലത്ത് 10 ദിവസം സൂക്ഷിച്ചു വെക്കുക. 10 ദിവസത്തിന് ശേഷം എടുത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. മണ്ണിലിട്ടുകൊടുത്ത ജൈവ വളങ്ങളെ മുഴുവനായും വിഘടിപ്പിക്കുന്നതിന് EM ലായനിക്ക് കഴിവുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് അതിനു മുകളിൽ EM ലായനി നേർപ്പിച്ച് തളിച്ചു കൊടുത്താൽ കമ്പോസ്റ്റിംഗ് വളരെ എളുപ്പത്തിലുമാകും. നമ്മുടെ വീടുകളിലുള്ള വിവിധ മരങ്ങളുടെ ഇലകൾ കൂട്ടിയിട്ട് കമ്പോസ്റ്റിംഗ് നടത്തുന്നതോടെ മാലിന്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകും. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ ഇത്തരത്തിൽ വളപ്രയോഗം ചെയ്യാനും വളം നിർമ്മിക്കാനും കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ ഞാറ്റുവേല ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്റ്റോറിയിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ നമുക്കൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഒക്കെ വന്നു കാണും. കൃത്യമായും പഠിച്ചതിന് ശേഷം ധൈര്യമായി കൃഷിയിലേക്ക് ഇറങ്ങും, മണ്ണിൽ പൊന്നു വിളയിക്കാം. വൈൻഡ് അപ്പ് ചെയ്യാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ്എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി ആൻഡ് ദി ടൈം ഈസ് 4 o'clock.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-587-3115.

Hello, very good evening. Welcome to Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും എന്തായാലും ഞാനിങ്ങനെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? യെസ്, ഇന്ന് ജൂലൈ 8 ഇന്ന് നാഷണൽ വീഡിയോ ഗെയിം ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ APLലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ആൻസറൊക്കെ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാനും മെസ്സേജ് അയക്കാനും എല്ലാവരും ഇങ്ങനെ റെഡിയായി നിന്നോണം കേട്ടോ. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909562649090. അപ്പോൾ നമ്മുടെ ഈ ഉത്തരങ്ങൾ ശരി ഉത്തരം പറയുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയാവുന്ന ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-4909090. 9526-4909090. സൊ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

Yes, we are back on Astria Premier League with me, RJ Sultana, on Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ബ്രേക്കിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നായി ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോള് ഡ്രോപ്പായി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പായി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഉത്തരങ്ങളൊക്കെ തന്നെ പറയാവുന്നതാണ്. സോ നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണല്ലോ ഇങ്ങനെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. സംഗീത ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുന്നത് മൈൻഡ് ക്രാഫ്റ്റ് എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷാരികയാണ്. ഷാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ ഒന്നിച്ച് മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. ദീപ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈൻഡ് ക്രാഫ്റ്റ് എന്ന് തന്നെയാണ്. സോ മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്, ബിക്കോസ് ദ റൈറ്റ് ആൻസർ ഈസ് മൈൻഡ് ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വീഡിയോ ഗെയിം മൈൻക്രാഫ്റ്റ് ആണ്. 35 കോടിയിലധികം കോപ്പികളാണ് ഈ ഗെയിം ഇതുവരെ വിറ്റഴിച്ചിട്ടുള്ളത്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് പബ്ജി എന്ന ഗെയിമിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പബ്ജി എന്ന ഗെയിമിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉത്തരങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Sajal, genius, Jackie.

0: Sagar alias Jackie.
1: See you in...
2: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിൽ ഉള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 99.9 നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 42 മിനിറ്റ് ആയിരിക്കാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പബ്ജി എന്ന ഗെയിമിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുന്നായി ഒരു കോളർ ഉത്തരം പറയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ആരാ സംസാരിക്കുന്നേ?
1: ഞാൻ അഭിനവാണ്.
0: അഭിനവ് എവിടെ നിന്നാ വിളിക്കുന്നേ?
1: പള്ളിക്കൽ.
0: പള്ളിക്കൽ നിന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ
1: ഹലോ,
0: കേൾക്കാമോ?
1: ആ കേൾക്കാം.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛനമ്മ അനിയൻ. ആ എത്ര പേര്?
0: പഠിക്കാണോ അഭിനവ്? എത്ര പഠിക്കുന്നേ?
1: ഞാൻ
0: കോളേജിലാണ് പഠിക്കുന്നത്. ഏത് കോളേജിലാ? ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഉത്തരം പറയാൻ റെഡിയല്ലേ? ഓക്കെ, എനിക്ക് പറഞ്ഞു. ഉറപ്പിക്കാവോ? ഇപ്പൊ തെറ്റാണെന്ന് പറഞ്ഞ അതിനോട് യോജിക്കുവോ? ഇല്ല. അപ്പൊ ഉറപ്പിക്കാം. പബ്ജി പ്ലെയർ ആണെന്ന് തോന്നുന്നു. ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പെടുത്തുന്നു. എന്തായാലും കൺഗ്രാചുലേഷൻ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അഭിനവ് താങ്ക് യു സോ മച്ച്, ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് അഭിനവാണ്. അഭിനവ് പറഞ്ഞിരിക്കുന്ന ഉത്തരം പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ആൻസർ കറക്റ്റ് ആൻസർ തന്നെയാണ്. ഒരുപാട് ഉത്തരങ്ങൾ ഇനിയും നമുക്ക് വാട്സപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ദീപ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാക്ക് ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗെയിം എന്നാണ്. ആൻഡ് ജ്യോതിർ ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ഷാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺസ് ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ജയലേഖ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് പ്ലെയർ അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വന്നതെന്നറിയാമോ? ഗെയിം ഡെവലപ്പർ ആയിട്ടുള്ള ബ്രെൻഡൻ ഗ്രീൻ എന്ന വ്യക്തിയുടെ ഓൺലൈൻ ഗെയിമിംഗ് പേര് പ്ലെയർ അൺനോൺ എന്നായിരുന്നു. അദ്ദേഹം മുമ്പ് മറ്റ് ഗെയിമുകൾക്കായി ഉണ്ടാക്കിയ മോഡലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു ഗെയിം രൂപകൽപ്പന ചെയ്തത്. കളിക്കുവാൻ യുദ്ധഭൂമിയിൽ പോരാടി വിജയം കൈവരിക്കുന്ന ഗെയിം എന്ന ആശയം ഉൾക്കൊണ്ടാണ് ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്ന വാക്ക് ഈ പേരിനൊപ്പം ചേർന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് PS5 എന്ന ഗെയിമിംഗ് കൺസോളിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, PS5 എന്ന ഗെയിമിംഗ് കൺസോളിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട് ഉത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490900 9526490900. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: വിസയുമിനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Time check.
2: Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി and the time is 5 o'clock.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടിയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. പിന്നീട് നെക്സ്റ്റ് 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കുവാനും ഞാനിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, PS5 എന്ന ഗെയിമിംഗ് കൺസോളിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. സംഗീത ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് PlayStation 5 എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. ദീപ ചേച്ചി ദീപ ചേട്ടൻ രണ്ടുപേരും മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. ജ്യോതി ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. ആൻഡ് ഷാരിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്നാണ്. ആൻഡ് ഐശ്വര്യ അനുഗ്രഹം മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PS5 എന്നാണ്. അതുപോലെ തന്നെ അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. അൻസ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു PlayStation 5 എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് PlayStation 5 തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചോ ഉത്തരങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് PlayStation തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ PlayStation 5 എന്നൊരു പേര് വന്നതെന്നറിയാമോ? ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെയാണ് മെയിൻ ഫോക്കസ്. സോണിയുടെ ഗെയിമിംഗ് ഡിവിഷൻ 1994 പുറത്തിറക്കിയ അവരുടെ ആദ്യ കൺസോൾ മുതൽ ഉപയോഗിക്കുന്ന ജനപ്രിയ പേരാണ് PlayStation എന്ന് പറയുന്നത്. ഗെയിമിങ്ങിൻ്റെ ലോകത്ത് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ച ഈ ബ്രാൻഡ് പേര് തലമുറകൾ മാറുമ്പോഴും സോണി നിലനിർത്തുന്നു. അതുകൊണ്ടാണ് ഈ PlayStation 5 എന്നൊരു പേര് വന്നത്. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് Xbox കൺസോളുകൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, Xbox കൺസോളുകൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526649090 9526649090 അതുപോലെ തന്നെ നമ്മുടെ APL-ലേക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അതുകൊണ്ട് തന്നെ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ദിവസങ്ങളിലും
3: നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ്.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 14 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, Xbox കൺസോളുകൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുണിമ ചേച്ചിയാണ്. അരുണിമ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്നാണ്. ആൻഡ് സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. ഷാരിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. മേൽക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് കമ്പനി എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. ആൻഡ് ദീപ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. സാവിത്രി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. അനുഗ്രഹ ആൻഡ് ഐശ്വര്യ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ IT കമ്പനി മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി സിതാര മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മൈക്രോസോഫ്റ്റ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മൈക്രോസോഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് ചേച്ചി എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ്. കാരണം Xbox കൺസോളുകൾ നിർമ്മിക്കുന്നത് മൈക്രോസോഫ്റ്റ് എന്ന ടെക്നോളജി കമ്പനി തന്നെയാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഒരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് പ്രൊഫഷണലായി വീഡിയോ ഗെയിം കളിക്കുന്ന മത്സരങ്ങളെ പൊതുവായി എന്ത് വിളിക്കുന്നു. ചോദ്യം ഒന്നും കൂടി പറയുകയാണ്, പ്രൊഫഷണലായി വീഡിയോ ഗെയിം കളിക്കുന്ന മത്സരങ്ങളെ പൊതുവായി എന്ത് വിളിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
6: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
7: Sexy.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ബ്രേക്കിന് മുൻപ് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പ്രൊഫഷണലായി വീഡിയോ ഗെയിം കളിക്കുന്ന മത്സരങ്ങളെ പൊതുവായി എന്ത് വിളിക്കുന്നു എന്തായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആരും തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനെയാണ്. അർജുന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്നാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് അത്ലറ്റ് എന്നാണ്. സൂസമ്മ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. രമ്യ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇലക്ട്രോണിക് സ്പോർട്സ് എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. സാവിത്രി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു പ്രോ ഗെയിമേഴ്സ് ഓർ ഇ സ്പോർട്സ് അത്ലറ്റ്സ് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനുഗ്രഹ ഐശ്വര്യ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. മേരുകുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഇ സ്പോർട്സ് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഇ സ്പോർട്സ് അഥവാ ഇലക്ട്രോണിക് സ്പോർട്സ് തന്നെയാണ് കേട്ടോ. അപ്പം മെസ്സേജ് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ വീഡിയോ ഗെയിം കൺസോൾ ഏതാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ വാണിജ്യ വീഡിയോ ഗെയിം കൺസോൾ ഏതാണ്? അപ്പോൾ എല്ലാവരും മനസ്സിലോട്ട് ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526-4909090. 9526-4909090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 41 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ വീഡിയോ ഗെയിം കൺസോൾ ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. സംഗീത ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് എന്നാണ്. ആൻഡ് മേരിക്കോട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് ഒഡീസി എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് ഒഡീസി എന്ന് തന്നെയാണ്. ജ്യോതിർ ശിവ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് ഒഡീസി എന്ന് തന്നെയാണ്. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഗെയിം ആൻഡ് കൺസോൾ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് സിമുലേറ്റഡ് എന്നാണ്. ആൻഡ് സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കമ്പ്യൂട്ടർ സ്പേസ് എന്നാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് ഒഡീസി എന്ന് തന്നെയാണ്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കമ്പ്യൂട്ടർ സ്പേസ് എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മാഗ്നവോക്സ് ഒഡീസി എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മാഗ്നവോക്സ് ഒഡീസി തന്നെയാണ് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഹോം വീഡിയോ ഗെയിം കൺസോൾ ആണ് മാഗ്നവോക്സ് ഒഡീസി. പ്രശസ്ത എഞ്ചിനീയർ ആയ റാൽഫ് ബെയർ വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം 1972 സെപ്റ്റംബറിലാണ് അമേരിക്കൻ വിപണിയിൽ മാഗ്നവോക്സ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്നാലും വൺസ് അഗെയിൻ ഒരു കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് കമ്പ്യൂട്ടർ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം കേൾക്കാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ്, കമ്പ്യൂട്ടർ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909562669090. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

യെസ് വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കൂടിയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 52 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ എ പി എൽ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കണം. അതിന് മുന്നായി നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കമ്പ്യൂട്ടർ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസേഴ്സ് ആണ് ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ വന്ന് ഇതുവരെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടി ചേച്ചിയാണ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് റാൾഫ് എച്ച് ബെയർ എന്നാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. ജയലേഖ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ചാൾസ് ബാബേജ് എന്നാണ്. ആൻഡ് ദീപു ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. ഷെമി ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. ജ്യോതിർ ശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സ്റ്റീവ് റൂസൽ എന്നാണ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു റാൾഫ് ബെയർ എന്നാണ്. മനു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. സൂസമ്മ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. അഖിൽ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ഫാദർ അയാ ഡ്രേവിസ് എന്നാണ്. ദക്ഷ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ദേവിക മെസ്സേജ് പറഞ്ഞിരിക്കുന്നു റാൾഫ് എച്ച് ബെയർ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് റാൾഫ് എച്ച് ബെയർ തന്നെയാണ് കേട്ടോ. വീഡിയോ ഗെയിമുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പൊതുവെ അറിയപ്പെടുന്നത് റാൾഫ് എച്ച് ബെയർ തന്നെയാണ്. എന്നാൽ കമ്പ്യൂട്ടർ ഗെയിമിങ്ങിൻ്റെ തുടക്കക്കാരനായി സ്റ്റീവ് റസലിനെയും അതുപോലെ തന്നെ ആർക്കേഡ് ഗെയിമുകളുടെ പിതാവായി നോളാൻ ബുഷ്നെലിനെയും എന്നിവരെയും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കിവിടെ ഇന്നത്തെ എ പി എൽ വൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരിയുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ സമയത്ത് ശരീരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലേ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. അപ്പോൾ എന്നാലും എനിക്കിവിടെ ഇന്നത്തെ എ പി എൽ വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. And it's me, RJ Sultana, signing off.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഇസ് 6 ഓ ക്ലോക്ക്.

0: സ്ത്രീകളുടെ അവകാശങ്ങൾ അപകടത്തിലാക്കാൻ ഒരു രാഷ്ട്രീയ സാമ്പത്തിക മതപ്രതിസന്ധി മാത്രമേ ആവശ്യമുള്ളൂ എന്ന കാര്യം മറക്കരുത്. ആ അവകാശങ്ങളെ നിസ്സാരമായി കാണരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജാഗ്രത പാലിക്കണം. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് ചിന്തകനായ സിമോൺ ദി ബോവയുടെ വാക്കുകളാണ് ഇത്. സ്ത്രീ മുന്നേറ്റങ്ങളുടെ സുവർണപാതയിൽ കൊത്തിവെച്ച ഈ വാക്കുകൾ ധ്വനിപ്പിക്കുന്നത് പോലെ സാമ്പത്തികമോ മതപരമോ ആയ ചെറിയ പ്രതിസന്ധി മതി ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ. ഒരു പക്ഷേ അങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധിയാകാം ഒരു സ്ത്രീയെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്. ഈ വലിയ ഫെമിനിസ്റ്റ് ആശയം അതിഗംഭീരമായ നിലയിൽ പറയുന്ന സിനിമയാണ് ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദ ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: എന്താണ് മോനെ ഇത്ര ചീട്ട് വിരിച്ചിട്ട് എനിക്ക് ഇതിലെന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ. പുതിയ ബെഡ് മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല.
0: രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമ സിനിമാറ്റിക് ആവണമെന്നില്ലെന്നും രാഷ്ട്രീയം പ്രസംഗിച്ചു പോയാൽ മതിയെന്നുമുള്ള ധാരണ മുന്നോട്ട് വെക്കുന്ന സിനിമകൾക്കിടയിൽ അലർച്ചകളോ അട്ടഹാസങ്ങളോ ഇല്ലാതെ ഏറ്റവും സൗമ്യമായി സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിലൂടെ വ്യത്യസ്തമാകുകയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ. വടക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിനുള്ളിൽ താൻ ആരായിരിക്കണമെന്നും സാഹചര്യങ്ങളാലും വ്യവസ്ഥിതികളാലും ഇതിനോടകം തീരുമാനിക്കപ്പെട്ട ഒരു ലോകത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ഘട്ടം ഘട്ടമായി സ്വയം എന്താകണമെന്ന് തീരുമാനിക്കാൻ തുടങ്ങുന്ന സ്ത്രീയുടെ ഉണർവിന്റെയും വളർച്ചയുടെയും കഥ പറയുന്ന ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ.
2: ഈ ചെക്കനെ കൊണ്ടുള്ള ഓരോരോ ഇടങ്ങേറി ചില്ലറന്നല്ല മാറി ഒരു സൗരു ധരിച്ച
3: രണ്ടെണ്ണം
2: പിന്നെ എന്റെ അല്ലേ
1: രണ്ടുകൂടി തല്ലൂടണ്ട.
0: കലാപങ്ങളെല്ലാം മറിച്ച് ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന അസംബന്ധങ്ങളാണ് വെറും ഫാത്തിമയിൽ നിന്നും ഫെമിനിച്ച ഫാത്തിമയിലേക്കുള്ള നായികയുടെ പരിവർത്തനത്തിന് കാരണമാകുന്നത്. സിനിമ അഭിനയത്തിൽ മുൻപരിചയമില്ല എന്ന് തന്നെ പറയാവുന്ന ഷംല ഹംസ എന്ന നടിയാണ് ഈ പരിവർത്തനത്തെ ഇത്ര അനായാസം അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഒറ്റ പോക്ക് അങ്ങോട്ട് പോട്ടാ, അല്ല പട്ടിയും പൂച്ചയും വന്ന് മൂത്രം ഒഴിക്കണ്ട.
2: ഞാൻ അമ്മാട് നോക്കേൽപ്പിച്ചു. നിങ്ങൾ എവിടെ സുഖിക്കാൻ?
1: ഞാൻ ആ കുഞ്ഞുട്ടി തങ്ങളുടെ അവിടുന്ന് എന്റെ മാപ്പിളുടെ ഊത്തൊന്നും ഏൽക്കുന്നില്ല. എന്താ തങ്ങളുടെ ദിക്കറിന്റെ
2: കുരുബാലി
1: ഫാത്തിമ മറക്കണ്ടാ പട്ടിയും പൂച്ചയും.
0: ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീപക്ഷ സിനിമ എടുത്തപ്പോഴും ഒട്ടും ഇസ്ലാമോഫോബിക് ആകാതെ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചോ എന്നതും സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായി കാണാം. തികഞ്ഞ ഊഷ്മളതയോടെ തീർത്തും സത്യസന്ധമായി വിശ്വാസത്തെയും വിശ്വാസത്തിന് ഭാഗമാകുന്ന ലിംഗഭേദത്തെയും കുറിച്ചാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ സംസാരിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: തെക്കൻ മലബാറിലെ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിലെ സാധാരണ വീട്ടമ്മയായി അവതരിപ്പിക്കപ്പെടുന്ന ഫാത്തിമയാണ് കഥാനായിക. കുടുംബവും കുട്ടികളും ആ കുടുംബത്തിലെ ഓരോരുത്തർക്കു വേണ്ടിയും ഫാത്തിമ ചെയ്യുന്ന വീട്ടുജോലികളെയും ചുറ്റുപറ്റിയാണ് ഫാത്തിമയുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. 12 വയസ്സോളം പ്രായമായിട്ടും ഉറക്കത്തിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന മകനിലൂടെയും അവൻ മൂത്രമൊഴിച്ചു മോശമാക്കിയ കിടക്കയിലൂടെയുമാണ് ചിത്രം ഫാത്തിമയുടെ ജീവിതം പറഞ്ഞു തുടങ്ങുന്നത്.
7: കണ്ട നായ്ക്കളും പട്ടികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു.
8: ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്.
7: ഉമ്മതുമ്പിലേക്ക് ഇങ്ങനെ നോക്കി കുത്തിരിക്കല്ലേ. തൊടല്ലേ, നെസായിക്കണം. മണ്ണിട്ട് കേട്ടെ പൊരന്റെ അകത്ത് കയറ്റണ്ടായി.
8: ഇനി എന്താ ചെയ്യറബേ?
7: ഒരു കാര്യം ചെയ്താ, എന്റെ ചെരുപ്പെടുത്തണോ?
9: വാലൈക്കും
7: സ്സലാം. എന്താ സ്കൂളിൽ പോയില്ലേ?
9: ഇന്നൊരു
7: കാര്യം ചെയ്യ്, പള്ളിക്ക് കടന്നുകൂടെ.
6: പുരുഷ കേന്ദ്രീകൃതമായ മതവും വിശ്വാസവും കുടുംബവും വ്യവസ്ഥിതിയും അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീയുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് എന്ന് മകൻ മൂത്രമൊഴിച്ചു മോശമാക്കിയ കിടക്ക എന്ന ബിംബത്തെ ഉപയോഗിച്ചുകൊണ്ട് സരസമായി പറഞ്ഞു വെക്കുകയാണ് തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. ഈ സിനിമയുടെ കാതൽ ഇതിന്റെ തിരക്കഥ തന്നെയാണ്. അതിശയിപ്പിക്കുന്ന ലാഘവത്തോടെ യാഥാർത്ഥ്യ ബോധവും ആക്ഷേപഹാസ്യവും ഇതിൽ ഇഴചേർന്നിരിക്കുന്നു. മലബാറിന്റെ ദൈനംദിന സംസാരത്തിന്റെ സംഗീതാത്മതയിൽ ചിട്ടപ്പെടുത്തിയ ജീവനുള്ള സംഭാഷണങ്ങളാണ് ചിത്രത്തിലുടനീളം കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ സംഭാഷണങ്ങൾ കൊണ്ടല്ല സിനിമ പലപ്പോഴും അതിന്റെ അർത്ഥം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. സിനിമയിൽ എവിടെയും ആരും തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിന്റെ സൂക്ഷ്മമായ അവതരണത്തിലൂടെ ജീവിതത്തിന്റെ വിരോധാഭാസങ്ങളിലൂടെ കാഴ്ചക്കാരനെ അർത്ഥം കണ്ടെത്താൻ സിനിമ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
10: ഇതുപോലെ കൊറേ എണ്ണണ്ട് ഇവിടെ.
11: ഫോൺ
8: അനക്കല്ല കഥ ഇന്റർവൈസിലേക്ക് ഫോൺ വാങ്ങാൻ.

0: മനുഷ്യർക്ക് കഷ്ടിച്ചു കിടക്കാൻ കഴിയുന്ന ഒരു കട്ടിലും ആ കട്ടിലിൽ ഒതുങ്ങിക്കൂടെ കിടക്കുന്ന ഫാത്തിമയുടെയും മൂന്ന് കുട്ടികളുടെയും ദൃശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ശ്വാസമുട്ടലാണ് യഥാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃത ലോകത്തിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ ദിവസേന അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് സിനിമ സൃഷ്ടിക്കുന്നത്. അതിഭീകരമായ ഈ ശ്വാസമുട്ടൽ അവതരിപ്പിക്കാൻ നർമ്മം കലർന്ന ആഖ്യാന രീതി സിനിമ അവലംബിക്കുന്നത് കാണുമ്പോൾ ഈ ചിത്രം നർമ്മത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചിരിക്കുന്നതായാണ് തോന്നുന്നത്. പുരുഷാധിപത്യ ജീവിതത്തിന്റെയും സാമൂഹ്യ വ്യവസ്ഥിതികളുടെയും വൈരുദ്ധ്യങ്ങൾ വെളിപ്പെടുത്താൻ തക്ക മൂർച്ചയുള്ളതാകുമ്പോഴും ഈ കഥയിലെ നർമ്മത്തിന് ഈ സാഹചര്യങ്ങളിൽ അകപ്പെട്ട മനുഷ്യരോട് സഹാനുഭൂതി ജനിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസത്തെയോ സമൂഹത്തെയോ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൽ നിലനിൽക്കുന്ന സ്ത്രീ വിരുദ്ധ ചിന്താഗതികൾ എത്ര കണ്ട് അസഹനീയമാണ് എന്ന് ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിക്കുന്നതിലൂടെയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ അതിന്റെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്നത്.
1: ഏന്നാ ബെഡ് എന്താ ചെയ്യാ? ഞാൻ ഒന്നുകൂടി കൊണ്ടുപോയി കഴുകട്ടെ.
2: നജസ് ഏറ്റാന്റെ കളി എവിടെയാ കൊണ്ടുപോയിട്ടോ?
1: എന്നാ പിന്നെ ഞങ്ങളൊന്ന് മേടിച്ചേരി, ബെഡില്ലാണ്ട് കിടന്നിട്ട് നടു വേനിക്കാണ്.
2: ഞാൻ എന്റെ ഉറക്കം കെടുത്തി മുറ്റത്ത് കൊണ്ടുപോയിട്ട് എങ്ങോട്ടാ പോയിട്ടല്ലേ?
1: ഇവിടെ പണി ഉണ്ടായിരുന്നേ, രാവിലെ തൊട്ട് നോക്കിയിരിക്കാൻ പറ്റുമോ?
2: അത് ശരി, ഈ ഒരു ചെറിയ വീട്ടിൽ രണ്ട് പെണ്ണുങ്ങളുണ്ടായിട്ട് നടക്കൂലെന്നാ പറഞ്ഞത്? ഇങ്ങോട്ടോക്ക്, ഓരോ വീട്ടിൽ ഓരോ പെണ്ണുങ്ങൾ വീട് നോക്കണ കാണണം. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സ്വർഗ്ഗമാണ്, എന്ത് സ്വർഗം.
0: അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ പുരുഷന്മാർ ആരും വില്ലന്മാരല്ല, മറിച്ച് വ്യത്യസ്ത ലിംഗങ്ങളെ അസമമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഈ വ്യവസ്ഥിതിയാണ് ചിത്രം തുറന്നു കാട്ടുന്നത്. സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ സ്ഥാനം ഉറപ്പിക്കേണ്ടത് എന്ന് പറയാൻ ശ്രമിക്കുന്ന ഈ സിനിമ വിമോചനം കലാപത്തിലൂടെ മാത്രമല്ല അവബോധം സൃഷ്ടിക്കുന്നതിലൂടെയൊക്കെയാണ് അത് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. ആത്യന്തികമായി ഫെമിനിസ്റ്റ് ഫാത്തിമ സ്ത്രീയിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയുടെ കണ്ടെത്തലാണ് നടത്തുന്നത്. ഒരു സ്ത്രീയുടെ ചിരി, അവളുടെ ചെറിയ പ്രതികരണങ്ങൾ, എതിർപ്പുകൾ, ചില സമയങ്ങളിലെ നിശബ്ദത, ചില വിസമ്മതങ്ങൾ എന്നിവയ്ക്ക് എത്ര ശക്തമായി പുരുഷാധിപത്യത്തിന്റെ അടിത്തറയെ ഇളക്കിക്കളയാൻ സാധിക്കുമെന്ന് സൗമ്യമായി പറയുന്ന ഈ സിനിമ ഒരു സിനിമയ്ക്ക് സ്ത്രീപക്ഷ സിനിമയാകാൻ ഗർജനങ്ങളുടെ ആവശ്യമില്ലെന്ന് വീണ്ടും വീണ്ടും

0: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-ine Sameepam, Pulaman, Kottarakara.
2: Madhyamalokathe oru mikacha career aano ningalude swapnam engil Flowers Academy-ude Kottarakara King's College of Communications-il Journalism course-ukalilekku ippol admission nedam. 6 maasathe PG diploma course-ukal, live reporting, photography, editing enniva kuranja fees-il scholarship-odu koodi padikkam.
3: King's College of Communication, Kingslands, Mailam, Kottarakara. Contact 9946971111. You are listening to Ashraya FM 90. Naadinoppam naattarkoppam.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മല ഇടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
0: പത്തനംതിട്ട കടവനിട്ട കല്ലേലി മുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 സമ്മാനത്തുക 30 സർക്കാർ ഉത്തരവിറക്കി. 50 മൂന്നാം സമ്മാനം 25 ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: Morning.
1: ഒരിക്കലെങ്കിലും ഫെമിനിസ്റ്റ് ഫാത്തിമയെ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. കാരണം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കഥ മാത്രമല്ല ഫെമിനിസ്റ്റ് ഫാത്തിമ. ചിത്രത്തിലെ ഫാത്തിമ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലോ ബന്ധത്തിൽപ്പെട്ടവരോ നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെങ്കിലോ ഒക്കെയാവാം. അവളെ പല രൂപത്തിലും പല ഭാവത്തിലുമാണ് നാം കാണുന്നത് എന്ന് മാത്രം. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിസ്റ്റ് ഫാത്തിമ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ 5 പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയത്.
2: എന്താണ് നിങ്ങക്ക്? ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കണ്. നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ആ ബെഡ് ഒഴിവാക്കിയത്. ഇപ്പൊ എന്റെ പൈസക്ക് ഒരു ബെഡ് വാങ്ങാൻ പറ്റൂല?
3: അതെ, ഭർത്താക്കന്മാരെ മുന്നിൽ പെണ്ണുങ്ങളെ നാവ് പൊങ്ങാൻ പാടില്ല. അങ്ങനാണ് എന്റെ ഉമ്മന്റെ പങ്കുമാരെ പഠിപ്പിച്ചത്.
2: നിങ്ങളെ പ്രശ്നം എന്താ? അതൊക്കെ നന്നായിട്ട് അറിയാം. ഇനി ഒരു കുട്ടിനെ നോക്കൊക്കെ വെയ്യാം.
3: കയ്യന്റെ മേത്ത് വീണല്ലോ. പിന്നെ നമ്മളെ മതത്തിലെ പഠിപ്പിച്ചില്ല, അതുകൊണ്ടാ. എന്റെ ഫാത്തിമ, ഈ ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെ എന്റെ സ്വഭാവം പഠിപ്പിക്കരുത്, മനസ്സിലായ?
1: ചിത്രത്തിൽ കിടക്കയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. കിടക്കയെ ബിംബമായി അവതരിപ്പിച്ച തനിക്ക് ചുറ്റുമുള്ളവരുടെ കഥ പറയാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത്. സമൂഹത്തിലെ പലതരത്തിലെ മേൽക്കോയ്മകളും അതിൽ പിടിച്ചു നിൽക്കുന്നവരെയും ഒക്കെ ചിത്രം പ്രതിനിധീകരിക്കുന്നുണ്ട്. സമൂഹത്തിൽ സ്ഥിരമായി നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സത്യത്തിൽ ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മുടെ സമൂഹത്തിന്റെ പല കോണുകളിലുള്ള ചില കുടുംബങ്ങളുടെ നേർക്കാഴ്ച തന്നെയാണ് ഈ സിനിമ കാണിച്ചു തരുന്നത്. വളരെ അച്ചടക്കത്തോടെയും കൈയടക്കത്തോടെയുമാണ് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഈ വിഷയത്തെ സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിന് വലിയൊരു കയ്യേട് തന്നെ അർഹിക്കുന്നു.
3: രാത്രി വാല് കുറ്റിട്ടിടന്നോർക്കണേ, അതിന്റെ ഉള്ളിൽ കിടന്ന് രാത്രി എന്തായാലും പറ്റില്ല, ആരും അറിയില്ലട്ടാ. ഓരോരോ പുതിയ ശീലങ്ങൾ ഏറ്റെടുക്കണേ.
4: വാ വേഗം. സലാം അലൈക്കും.
3: വാലൈക്കും സലാം.
4: ഇന്റെ മരോള് ഇന്റെ സമ്മതില്ലാതെ എന്റെ കുടിയെന്നൊരു ബെഡ് എടുത്തിട്ട് അന്റെ പെണ്ണുങ്ങൾ കൊടുത്ത് എന്നാ ഓൾക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ വെച്ചിട്ട് ഞാനൊന്നും മുണ്ടും ചെയ്തില്ല. പക്ഷെ ഇപ്പൊ കേക്കണ് അന്റെ പെണ്ണുങ്ങള് അത് പൈസക്ക് വേറെ ആൾക്ക് മറച്ചു വിറ്റുന്നു.
1: പേരിലെ മതം ഒരിക്കലും ഒരു മതവിഭാഗത്തെ മാത്രം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതല്ല, പകരം പലയിടത്തും നടക്കാനിടയുള്ള ഒരു കാര്യത്തെ ആക്ഷേപഹാസ്യ രൂപത്തിലൂടെ അവതരിപ്പിച്ച് വലിയ തത്വങ്ങളാണ് സംവിധായകൻ പങ്കുവച്ചിരിക്കുന്നത്. 2026 പകുതി ആയപ്പോഴും ഇത്തരം ഫാത്തിമമാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നറിയുമ്പോഴാണ് നമ്മുടെ സമൂഹം ഇനിയും എത്രത്തോളം മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയപ്പെടുന്നത്. ഒന്ന് പാളിയാൽ വളരെയധികം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യത്തെ വളരെ മിതത്വത്തോടുകൂടിയാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ചലച്ചിത്ര മേളയിലെ മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസേ പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാത് പുരസ്കാരവും ഉൾപ്പെടെ 5 അവാർഡുകളാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ചിത്രം കരസ്ഥമാക്കിയത്. ഒപ്പം മികച്ച പ്രേക്ഷക സ്വീകാര്യതയും. എല്ലാ കാലത്തും മലയാള സിനിമ ദേശീയ തലത്തിൽ തലയുയർത്തി നിന്നിട്ടുള്ളത് അതിന്റെ കലാമികവ് കൊണ്ട് തന്നെയാണ്. ഫെമിനിസം, സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ഗംഭീര വിഷയങ്ങളിൽ 1000 പ്രബന്ധങ്ങൾ വരുന്നതിലും സ്ഫോടനാത്മകതയുണ്ട് ഈ ഒറ്റ സിനിമയിൽ. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലാബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷവുമായി അടുത്ത ക്ലാബോർഡിൽ ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മിയാർ ജനാമിക സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിങ്, ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് ടേക്ക് എ ബ്രേക്കിൽ കൂടെ ജീവിയാണ്. പാരിപ്പള്ളിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കുറെ നാളായിട്ട് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഇപ്പൊ എന്തായാലും ആ ഒരു മെഡിക്കൽ കോളേജിൽ നാട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഒരു തവണയെങ്കിലും പോയിട്ടുള്ള വ്യക്തികൾക്കറിയാം, അവിടുത്തെ ഫെസിലിറ്റിയൊക്കെ ഒരല്പം കുറവ് തന്നെയാണ്. എന്തായാലും ആരോഗ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ തീരുമാനം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരൊക്കെ തന്നെ. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന് പുറമെ CRS ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ഈ ഒരു അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. കൂടാതെ MP MLA ഫണ്ടുകൾ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവഴിക്കാമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഈ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരിക്കും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ വികസന പദ്ധതികളും ഇനി നടപ്പാകാൻ പോകുന്നത്. അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റ് ഉണ്ടായേ മതിയാകൂ എന്നുള്ളൊരു കാര്യം കൂടി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് കേട്ടോ. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി MRI സ്കാനിംഗ് സ്ഥാപിക്കുമെന്ന് മന്ത്രി എന്തായാലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്കാനർ ഇതിനോടകം തന്നെ വാങ്ങിക്കഴിഞ്ഞു. ഇത് September 5 പാരിപ്പള്ളിയിൽ എത്തിക്കുമെന്നാണ് വിവരം. CT സ്കാൻ മുറിയോട് ചേർന്ന് MRI സ്കാനിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള സിവിൽ ജോലികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. MRI സ്കാനിംഗ് സൗകര്യം ഇല്ലാത്ത മെഡിക്കൽ കോളേജ് എന്ന പേരുദോഷം 100 ദിവസത്തിനകം മാറും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു. സാധാരണ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒന്ന് MRI സ്കാനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള പ്രൈവറ്റ് ലാബുകളെയാണ് സമീപിക്കേണ്ടത്. ഇങ്ങനെ ഒരു മിഷൻ കൂടി വരുന്നതോടുകൂടി സാധാരണക്കാർക്ക് ഇത് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യഘട്ടം. AC തകരാർ ഒരു ഗുരുതര പ്രതിസന്ധി തന്നെയാണ്. 20 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങൾ ഇപ്പോൾ ശരിക്കും ഉയർന്ന താപനിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം അവിടുത്തെ AC തകരാറാണ് കേട്ടോ. ഇൻഫെക്ഷൻ നിരക്ക് ഉയരാനും ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് AC തകരാർ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഒഴിവുകൾ നികത്തിയെങ്കിൽ മാത്രമേ സുഗമമായിട്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് ജീവനക്കാർക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരുപാട് ജീവനക്കാർ ഈ ഒരു പ്രഖ്യാപനങ്ങളെ കാണുന്നുണ്ട്. ചുരുങ്ങിയത് 50 നഴ്സിംഗ് ഓഫീസർമാരെ അടിയന്തരമായിട്ട് നിയമിക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പാരിപ്പള്ളിയെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായിട്ട് ഉയർത്തുകയും വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എങ്കിൽ മാത്രമേ രോഗികൾക്കും പൊതുജനങ്ങൾക്കും ആശുപത്രിയുടെ പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ. ശരിക്കും ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ഒരു തവണ പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ വരട്ടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായി ഏറ്റവും നല്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ഹോം ടൗണിനോട് ചേർന്നുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മാറട്ടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആശ്രയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്കൂട്ടർ യാത്രക്കിടെ ഹൃദയം നിലച്ചു കുഴഞ്ഞു വീണ യാത്രക്കാരനെ പ്രഥമ ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള പി സിനിമോൾക്ക് ഒരു നാടിന്റെ അഭിനന്ദനം. അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം മന്ത്രി കെ എ തുളസിയും സിനിമോളെ അഭിനന്ദിക്കുകയുണ്ടായി. ആശുപത്രിയിൽ പരിചരണത്തിനുള്ള അച്ഛൻകോവിൽ ആദിവാസി ഉന്നതിയിലെ ഇരട്ട കുഞ്ഞുങ്ങളെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് മന്ത്രി സിനിമോളെ ഇത്തരത്തിൽ അഭിനന്ദിച്ചത്. ഗാഢമായി ആശ്ലേഷിച്ചുകൊണ്ടാണ് മന്ത്രി സിനിമോളെ തന്റെ സന്തോഷം അറിയിച്ചത്. വലിയ നയമായിരുന്നു സിനിമോളുടെ പ്രവൃത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ മെയ് 19-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മെയ് 19-ാം തീയതി തന്റെ യാത്രക്കിടെ തിരുവനന്തപുരം പോത്തങ്കോടിനും വെഞ്ഞാറമൂടിനും മധ്യയാണ് സിനിമോൾ സ്കൂട്ടർ യാത്രക്കാരനെ രക്ഷിച്ചത്. ഭർത്താവ് പത്തനാപുരം താലൂക്ക് ഓഫീസറിൽ ഡെപ്യൂട്ടി തഹസീൽദാർ റെജി കെ ജോർജും മകൾ ഹർഷയ്ക്കുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലെ കിഴക്കേ തെരുവിലേക്ക് മടങ്ങി വരികയായിരുന്നു. റോഡിൽ കുഴഞ്ഞു വീണ തലവാസിയായിട്ടുള്ള സ്കൂട്ടർ യാത്രക്കാരനെ നടു റോഡിൽ കിടത്തി പ്രഥമ ശുശ്രൂഷയായ CPR നൽകി.

0: ടേക്ക് എ ബ്രേക്ക്.
1: നാട്ടിലെ ലഹരി തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഇതര സംസ്ഥാനത്തെ DGP മാരുമായിട്ട് ചർച്ച നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭ ശൂരത്വമായിട്ട് ആരും കാണേണ്ട. അതൊരു മഹാദൌത്യം തന്നെയാണ്. ലഹരിയുടെ ഉറവിടമില്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായിട്ട് ഇതര സംസ്ഥാനങ്ങളിലെ DGP മാരുമായിട്ട് മുഖ്യമന്ത്രി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ നേരിട്ട് കണ്ടും ചർച്ച ചെയ്യും കേട്ടോ. ലഹരിയുടെ വേരറുക്കും വരെ ഇതൊരു തുടർ പ്രക്രിയയായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഓപ്പറേഷൻ തൂഫാൻ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയല്ല. എവിടെയാണോ ലഹരിയുടെ ഉറവിടം, അത് കണ്ടെത്തി അതിന്റെ വേരറുക്കുന്നത് വരെ ഈ പദ്ധതി തുടരുമെന്നാണ് പറയുന്നത്. പ്രത്യേക പോലീസ് സംവിധാനം ഇതിനു വേണ്ടിയിട്ട് നടപ്പാക്കും. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ താഴെ തട്ടുകളിലേക്കും ഈ സംവിധാനം വളരെ നല്ല രീതിയിൽ വ്യാപിപ്പിക്കും. KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയെ മന്ത്രി തൂഫാൻ ബാഡ്ജ് അണിയിക്കുകയും ചെയ്തു. സാമ്പത്തിക ലാഭം നോക്കി നഗരം പണിയുന്നവരാണ് ലഹരി മാഫിയ. കുട്ടികളെ തട്ടിയെടുത്ത് നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അത്തരക്കാർക്കെതിരെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് വിവിധ സംഘടനകളുടെയൊക്കെ വലിയ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് സ്കൂൾ കുട്ടികളിലേക്ക് കൂടി എത്തിയതോടുകൂടിയാണ് ഇപ്പോൾ കർശനമായിട്ട് പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി വിൽപ്പന നടത്തുന്നവരെയൊക്കെ കൃത്യമായിട്ടും കണ്ടെത്തുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് ചെറിയ കടകളൊക്കെ ലഹരി വിൽപ്പന നടത്തുന്ന കടകളൊക്കെ പൂട്ടിക്കഴിഞ്ഞു. എന്തായാലും ഈ ഒരു പ്രവർത്തനങ്ങൾ തുടരട്ടെ. എല്ലാവരുടെയും വലിയ ഒരു സപ്പോർട്ടും ഇതിനുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ആണ്. അപ്ഡേഷൻസ് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

ടേക്ക് എ ബ്രേക്ക്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട പരാതികൾ ഓരോ ദിവസവും കൂടുകയാണ്. നിങ്ങളുടെ വാഹനം ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ, ഏത് പെട്രോളാണ് ആ വാഹനത്തിന് ആപ്റ്റ് ആയിട്ടുള്ളതെന്ന്. എന്തായാലും E25 നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ പരാതികൾ കൂടുന്നതുകൊണ്ട്. വിശദമായി ഞാൻ പറയാം. 20% എത്തനോൾ ചേർന്ന പെട്രോളിനെതിരെയാണ് പരാതികൾ ഇങ്ങനെ കൂടുന്നത്. അതുകൊണ്ട് എത്തനോൾ ചേർക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ഒരല്പം വൈകിപ്പിക്കുന്നത്. 25% എത്തനോൾ ചേർക്കുന്ന E25 പെട്രോൾ വിപണിയിൽ എത്തിക്കും മുമ്പ് വാഹന നിർമ്മാതാക്കളടക്കം തയ്യാറെടുപ്പുകൾ നടത്താൻ സമയം അനുവദിക്കാൻ ലക്ഷ്യമിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പദ്ധതി. മാത്രമല്ല എഥനോളിന്റെ അളവ് ധൃതിയിൽ വർദ്ധിപ്പിക്കുന്നത് വാഹന ഉടമകളിലും ആശങ്ക കൂട്ടുകയാണ്. 2022 മുൻപിറങ്ങിയ വാഹനങ്ങൾ കൂടുതലും എഥനോൾ ചേർന്ന ഇന്ധനം ഉപയോഗിക്കാൻ പ്രാപ്തമല്ല. ഇവയുടെ പല ഘടകങ്ങളും എഥനോൾ ഉപയോഗിക്കുമ്പോൾ നശിക്കാനിടയാക്കുന്നതായിട്ടുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ E25 പെട്രോൾ 75% പെട്രോളും 25% എഥനോളും അടങ്ങിയ ഒരു ഇന്ധനമാണ്. അപ്പൊ ഇത് ഘട്ടം ഘട്ടമായിട്ട് അവതരിപ്പിച്ചാൽ മാത്രം മതി എന്നായിരുന്നു തീരുമാനം. E25 വിപണിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സമയക്രമവും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അനുകൂലമായ നയ തീരുമാനം സർക്കാർ സ്വീകരിച്ചിരുന്നു. 22 മുതൽ 30% വരെ എഥനോൾ ചേർന്ന ഇന്ധനത്തിന് എക്സൈസ് തീരുവ ഒഴിവാക്കിയതാണ് ഈ നയങ്ങളിൽ ആദ്യത്തേത്. ഇത്തരം ഇന്ധന മിശ്രണത്തിന് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അതായത് BSS മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. E20 ഇന്ധനം ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ ഉണ്ടാകുന്ന കുറവ്, ഘടകങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടം എന്നിവ സംബന്ധിച്ച് വാഹന ഉടമകൾ ഉന്നയിച്ച ആശങ്കകൾ വിവിധ മന്ത്രാലയങ്ങൾ ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആശങ്കകളൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് പരിഹരിക്കപ്പെടണമെന്നാണ് യോഗത്തിന്റെയും അഭിപ്രായം. ചില പരാതികൾ അതിശയോക്തി കലർന്നതാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് E25 പെട്രോൾ ആണ് ഇനി നമ്മുടെ വാഹനങ്ങളിൽ ഒഴിക്കുന്നതെങ്കിൽ വാഹനങ്ങളുടെ എഞ്ചിൻ സൈഡിലുള്ള ചില പാർട്സിനൊക്കെ തകരാറുകൾ സംഭവിക്കാനും അതുപോലെ തന്നെ മൈലേജ് നോക്കി വാഹനങ്ങൾ എടുക്കുന്നവരാണല്ലോ നമ്മളൊക്കെ, ആ മൈലേജിൽ കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ടും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനിക്കാത്ത ഒരാശങ്ക ഇങ്ങനെ തുടരുകയാണ്. E20 ഇന്ധനം 2030 ആകുമ്പോഴേക്കും നടപ്പാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 5 വർഷം മുമ്പ് തന്നെ ഈ ഒരു ലക്ഷ്യത്തിലെത്തി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 10% എഥനോൾ കലർന്ന പെട്രോളിനായിട്ട് രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കുന്നു. വാഹന ഉടമകൾക്ക് ആശങ്കയാകുന്നതും ഇത് തന്നെയാണ്. പെട്രോളിനേക്കാൾ എഥനോളിന് സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് തന്നെ മൈലേജ് എന്തായിരിക്കും കുറവായിരിക്കും. വാഹനത്തിന്റെ പഴക്കം, എഞ്ചിന്റെ രൂപകൽപ്പന, സർട്ടിഫിക്കേഷൻ എന്നിവ അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. എഥനോൾ ഈർപ്പം വലിച്ചെടുക്കുമെന്നതിനാൽ എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കാൻ സജ്ജമാക്കാത്ത വാഹനത്തിൽ അതിന്റെ ചില ഘടകങ്ങൾ എളുപ്പത്തിൽ നശിച്ചു പോകുന്നതായിട്ട് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. E20 പെട്രോൾ പമ്പുകളിൽ സജീവമാകുന്നതിന് മുന്നേ തന്നെ വാഹന നിർമ്മാതാക്കളുമായിട്ടുള്ള ഒരു ചർച്ചയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, യാത്രകളൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: കടുക്കുമ്പോ നിക്കൊരു കണ്ണുണ്ട്.

ടേക്ക് എ ബ്രേക്ക്. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയ്ക്ക് റെക്കോർഡ് കരാർ ലഭിച്ചിരിക്കുകയാണ്. കേരളം ആസ്ഥാനമായിട്ടുള്ള കേന്ദ്ര പൊതുമേഖലാ കപ്പൽ നിർമ്മാണ കമ്പനിയായിട്ടുള്ള നമ്മുടെ സ്വന്തം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മൊത്തം 22,300 കോടി രൂപയുടെ കരാറാണ് കേട്ടോ ലഭിച്ചിട്ടുള്ളത്. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനായിട്ടാണ് ഈ ഒരു ഓർഡർ ഉള്ളത്. ഇതിൽ 12,100 കോടിയും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള കപ്പൽ നിർമ്മിക്കാനുള്ള കരാറാണ്. മൊത്തം 12 കപ്പലുകളാണ് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കാൻ പോകുന്നത്. ആഭ്യന്തര വിപണിയിൽ 26 വാണിജ്യ കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറും ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഇതിന്റെ മൊത്തം മൂല്യം എന്ന് പറയുന്നത് 1,700 കോടി രൂപയാണ്. 7,300 കോടി രൂപയുടെ കയറ്റുമതി ഓർഡറുകളുണ്ട്. 1-2 അല്ല 32 കപ്പലുകളാണ് നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനുള്ളത്. ഫ്രാൻസിലെ CMA CGM ഗ്രൂപ്പിന് വേണ്ടിയിട്ട് 6 അത്യാധുനിക കണ്ടെയ്നർ കപ്പലുകൾ നിർമ്മിക്കാനുള്ള 3,200 കോടി രൂപയുടെ കരാറും ഇതിനോടൊപ്പം ഉൾപ്പെടുന്നുണ്ട്. കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് ഏകദേശം 1,200 കോടി രൂപയുടെ കരാറും നിലവിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മൊത്തം മൂല്യം എന്ന് പറയുന്നത് 22,300 കോടിയിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് 5 വരും തലമുറ സർവേ കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാർ കൂടി ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അങ്ങനെ ആ കരാർ കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഓർഡർ ബുക്കിംഗ് എന്ന് പറയുന്നതേ 27,300 കോടി രൂപയുടേതാകും. അതൊരു വലിയ കരാർ തന്നെയാണല്ലേ. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്കും മറ്റും ആവശ്യമായിട്ടുള്ള കപ്പലുകൾ തദ്ദേശമായി തന്നെ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ ഏകദേശം 437 കപ്പലുകളാണ് ഇത്തരത്തിൽ ആവശ്യമായിട്ട് വരിക. ഇതിലൊരു വിഹിതവും കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഗുജറാത്തിൽ ദീൻ ദയാൽ തുറമുഖ അതോറിറ്റിയുമായിട്ട് ചേർന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് മെഗാ ഷിപ്പ് റിപ്പയർ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രാരംഭ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. വമ്പൻ കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കായിട്ടുള്ള കേന്ദ്രമായിട്ടാണ് ഇതിനെ വികസിപ്പിക്കുന്നത്. 1,570 കോടി രൂപയുടെ ഈ ഒരു പദ്ധതിയിൽ 920 കോടി രൂപയും നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് മുതൽ മുടക്കുക. 3 വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ തേടി വന്നിട്ടുള്ള ഈ ഒരു വൻ റെക്കോർഡ് കരാർ എന്ന് പറയുന്നത് ഏകദേശം 22,300 കോടി രൂപയുടേതാണ്. വികസനങ്ങൾ തുടരട്ടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. പെരുമൺ ദുരന്ത സ്മരണകളുടെ 38 വർഷങ്ങൾ. ഇങ്ങനെ ഒരു ട്രെയിൻ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് ഇന്നാണ് 38 വർഷം തികയുന്നത്. 1988 സംഭവം. 88 ജൂലൈ 8 ഐലാൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞു. യാത്രക്കാരും രക്ഷാപ്രവർത്തകരും അടക്കം 105 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 100 കണക്കിന് ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറുകയും ചെയ്തു. ഈ ദുരന്തത്തിന് കാരണം ചുഴലിക്കാറ്റെന്നാണ് റെയിൽവേ അടിവരയിട്ട് ഉറപ്പിക്കുന്നത്. ടൊർണാഡോ ചുഴലിക്കാറ്റ് കാരണമാണ് ഈ പാലത്തിൽ നിന്ന് ട്രെയിൻ താഴേക്ക് പോകാൻ കാരണമെന്ന്. എങ്കിലും അങ്ങനെ ഒരു കാറ്റ് വീശിയോ എന്ന ചോദ്യം ജനമനസ്സുകളിൽ ബാക്കിയായി. ദുരന്ത കാരണം കണ്ടെത്താൻ ഒട്ടേറെ പേർ അന്വേഷണത്തിനെത്തി. കാരണങ്ങൾ പലതും കണ്ടെത്തിയെങ്കിലും ടൊർണാഡോയെ കടുപ്പിച്ചായിരുന്നു റെയിൽവേയുടെ മറുപടി. ഏറ്റവും ഒടുവിൽ ദുരന്ത കാരണം വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 2013 തേവള്ളി സ്വദേശിയായിട്ടുള്ള അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ആ അന്വേഷണവും ശരിക്കും പറഞ്ഞാൽ എങ്ങും എത്തിയില്ല. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കാണിച്ച് പോലീസും 2019 അന്വേഷണം അവസാനിപ്പിച്ചു. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷ മനസ്സിൽ പേറിയാണ് ഓരോ വാർഷികാചരണ ദിനത്തിലും അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവരും ഒക്കെ എത്തുന്നത് കേട്ടോ. ഇതൊരു ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോഴും കാരണമെന്തെന്നറിയാതെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. പെരുമൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹോം ടൗണിനോട് അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഈ ഒരു ദുരന്തം ശരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒന്നാണ്. സ്മരണകളുടെ 38 വർഷങ്ങളാണ്, 38 വർഷം കഴിഞ്ഞിരിക്കുന്നു പെരുമൺ ട്രെയിൻ ദുരന്തം ഉണ്ടായിട്ട്. ഞാൻ പറഞ്ഞത് ശരിക്കും ഒരു സങ്കടമുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇത്തവണത്തെ ഓണവിപണി കീഴടക്കാൻ നമ്മുടെ കുടുംബശ്രീ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതായത് മാസങ്ങൾക്ക് മുന്നേ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു 14,000 ഏക്കറിലെ പച്ചക്കറിയും പൂക്കളും. ഓണപ്പൂക്കളവും സദ്യയും ഒരുക്കാനാണ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത്. ഇത്തവണ കുടുംബശ്രീയുടെ നിറപ്പൊല്ലിമ ഓണക്കനി പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനമൊട്ടാകെ ഏകദേശം 14,000 ഏക്കറിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതിൽ 12,000 ഏക്കറിൽ പച്ചക്കറിയും 2,000 ഏക്കറിൽ പൂക്കൃഷിയുമാണ് കേട്ടോ. പൊതുവിപണിയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബശ്രീ കർഷകർക്ക് പരമാവധി വരുമാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇതിന്റെ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഓണക്കനി വഴി 8.8 കോടി രൂപയും നിറപ്പൊലിമ വഴി 1.5 കോടി രൂപയും കർഷകർക്ക് വരുമാനമായിട്ട് ലഭിച്ചിരുന്നു. വെണ്ട, പയർ, മത്തൻ, വെള്ളരി, പാവയ്ക്ക, പടവലങ്ങ, ചീര, കോവയ്ക്ക, പച്ചമുളകൊക്കെ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് ഇത്തവണ വിളവെടുപ്പിന് ഒരുങ്ങുന്നത്. ഇവ ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ നടത്തുന്ന ജില്ലാ CDS തല വിപണന മേളകൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയാണ് കേട്ടോ പദ്ധതി നടപ്പാക്കുന്നത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ തയ്യാറാക്കുന്നതിനായിട്ട് ഓരോ CDSനും പരമാവധി 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ഫാർമർ ഫീഡ്, സ്കൂളുകൾ വഴി നഴ്സറി നിർമ്മാണം, കീടനിയന്ത്രണം, വിളവെടുപ്പ് എന്നിവയിൽ കർഷകർക്ക് സാങ്കേതിക പരിശീലനവും നൽകിയിട്ടുണ്ട്. അപ്പോ പഴയ കുടുംബശ്രീ ഒന്നുമല്ല ഇപ്പോഴത്തെ കുടുംബശ്രീ, നല്ല സ്ട്രോങ് ആണെന്നേ. ഒന്നും രണ്ടൊന്നുമല്ല, 14,000 ഏക്കറിൽ കൃഷി ചെയ്തത് വിളവെടുപ്പിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോ ഇത്തവണത്തെ ഓണത്തിനും കഴിഞ്ഞതിനേക്കാൾ റെക്കോർഡ് വിറ്റുവരവുണ്ടാകട്ടെ. ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് പണിയെടുത്ത കർഷകർക്കൊക്കെ നല്ല ലാഭവും ഉണ്ടാകട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന ടേക്ക് എ ബ്രേക്ക് ആണ്. ബ്യൂട്ടിഫുൾ ട്രാക്സ് ആയിരുന്നു ബാക്ക് ടു ബാക്ക്. സ്റ്റേ ട്യൂൺഡ്.

സാധ്യതയുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങൾ മത്സരിക്കുകയാണ്. രണ്ടാഴ്ച തുടർച്ചയായി കുറഞ്ഞു നിന്നാൽ ഇന്ത്യക്കും പ്രതീക്ഷയുണ്ട് കേട്ടോ. അടുത്ത മാസം മുതൽ ക്രൂഡ് ഓയിൽ ബാരലിന് $11 കുറയുമെന്ന സൗദിയുടെ പ്രഖ്യാപനം ഇന്ധന വിപണിക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷയാണ്. ഇതോടെ സൗദിയിൽ നിന്നുള്ള എണ്ണ 20 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. മധ്യപൂർവ്വ മേഖലയിലെ ശരാശരി വിലയേക്കാൾ, അതായത് ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയും ഈ ശരാശരി വിലയെ, $1.50 കുറവാണെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കമ്പനിയായിട്ടുള്ള ആരോംകോ അറിയിച്ചിട്ടുള്ളത്. സൗദിയുടെ പ്രഖ്യാപനത്തോടെ UAE, കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചിലപ്പോൾ വില കുറച്ചേക്കും കേട്ടോ. അതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടെ ഓപ് അംഗത്വം ഉപേക്ഷിക്കാനുള്ള USA എണ്ണവാതക കയറ്റുമതി റെക്കോർഡിലെത്തി. ജൂണിൽ പ്രതിദിനം 37,000,000 ബാരലാണ് കയറ്റുമതി ചെയ്തത്. 2020 ഏപ്രിലിലെ 34.4 ബാരൽ എന്ന പഴയ റെക്കോർഡാണ് ഇതോടുകൂടി മറികടന്നത്. ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നിലവിലെ ഇന്ധന ശേഖരണം സ്പോട്ട് വിൽപ്പനയിലൂടെ പൂർണ്ണമായി വിൽക്കാനാണ് കുവൈത്തിന്റെ തീരുമാനം. ഇറാൻ US സമാധാന കരാറിന് പിന്നാലെ ഹോർമുസ് വഴിയുള്ള എണ്ണ കയറ്റുമതി ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാഴ്ചയെങ്കിലും വില കുറഞ്ഞു നിന്നാൽ ഇന്ത്യയിലെ എണ്ണ കമ്പനികളും വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വില കുറയ്ക്കാൻ നിർബന്ധിതരാകും. അങ്ങനെയാണെങ്കിൽ പെട്രോളിന്റെ വില ഒരല്പം താരാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.

ടേക്ക് എ ബ്രേക്ക്. മലയാളി പുളിയാണ്. ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും യാത്ര പോകാനായിട്ട് കണ്ടെത്താറ്. എന്തായാലും ഈ മഴക്കാലത്ത് മഴ ആസ്വദിക്കാനായിട്ട് ഇടുക്കിയിലെ കുയിലിമല മൈക്രോ വ്യൂ പോയിന്റുകളിലേക്ക് സഞ്ചാരികൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. മഴമേഘങ്ങൾ തഴുകിയിറങ്ങുന്ന മലനിരകളും കോടമഞ്ഞു വിരിച്ച പ്രകൃതി കാഴ്ചകളും തണുത്ത കാറ്റും ചാറ്റൽ മഴയും ചേർന്ന് നമ്മുടെ സ്വന്തം ഇടുക്കിയിലെ കുയിലിമല മൈക്രോ വ്യൂ പോയിന്റ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നു. മഴക്കാലത്തിന്റെ ഭംഗിയാണ് കേട്ടോ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. 100 ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഈ ഒരു പ്രദേശം ഇപ്പോൾ യാത്രക്കാർക്ക് പുതിയൊരു അനുഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് ഇതിപ്പോ ഈ ഒരു സീസണിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ മാത്രമല്ല, ഈ സേവ് ദ ഡേറ്റ് പോലുള്ള ഫോട്ടോഷൂട്ട് പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ടുമൊക്കെ ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കോവിഡ് കാലത്ത് അടച്ചിട്ടിരുന്ന കുയിലിമല വ്യൂ പോയിന്റ് ജനങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് വനം വകുപ്പ് വീണ്ടും തുറന്നിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറും സന്ദർശകർക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയ ശേഷമാണ് പ്രവേശനം അനുവദിച്ചത്. മുതിർന്നവർക്ക് ഒരു 40 കുട്ടികൾക്ക് 20 ഇവിടെ പ്രവേശിക്കാനുള്ള നിരക്ക് എന്ന് പറയുന്നത്. ദൂര കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ ഈ കുയിലിമലയിൽ കയറി നിന്നാല്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ മനോഹാരിതി. പച്ച മലനിരകൾക്ക് വൈശാലി വ്യൂ പോയിന്റ് എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വിവിധ ദൂരക്കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ചെല്ലുന്ന ഓരോ വ്യക്തികളെയും കാത്തിരിക്കുന്നത്. ഏകദേശം 360 കാഴ്ചയിൽ മൂന്നാർ മലനിരകൾ, ഇടുക്കി ജലാശയം, പച്ചപുതച്ച വനപ്രദേശങ്ങൾ എന്നിവ വ്യക്തമായിട്ട് കാണാം. ആദ്യകാല കുടിയേറ്റ ചരിത്രത്തിന് സാക്ഷിയായ വാഴത്തോപ്പും ഇടുക്കി രൂപത കത്തീഡ്രാലയ സെന്റ് ജോർജ് ദേവാലയവും ഭൂമിയാങ്കുളം ഇടുക്കി ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം. പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ ഈ കാഴ്ചകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമായ ഇടുക്കി ഡാമിന്റെ വിശാലമായ ജലാശയം, കാൽവരി മൗണ്ട്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഉൾപ്പെടെയുള്ള ഒരുപാട് കാഴ്ചകളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇടുക്കിയിലെ കുയിലിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു മൈക്രോ വ്യൂ പോയിന്റ് ആണ്, പക്ഷേ സംഗതി അടിപൊളിയാണ്. ടേക്ക് ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ടേക്ക് എ ബ്രേക്ക്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ചിത്രമുണ്ട്. സിംഹത്തിനോട് മല്ലിടുന്ന ഒരു മനുഷ്യൻ. സിംഹത്തിന്റെ പിടിയിൽ അര മണിക്കൂറാണ് ഇദ്ദേഹം കിടന്നത്. പിന്നെ രക്ഷപ്പെട്ടതാണെങ്കിലോ തലനാരിഴിക്കുന്ന വേണമെങ്കിൽ പറയാം. സംഗതി കേരളത്തിലല്ല, അഹമ്മദാബാദിലായിരുന്നു. വീടിന് സമീപത്ത് വെച്ചാണ് സിംഹത്തിന്റെ പിടിയിലകപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് അര മണിക്കൂർ ഈ മനുഷ്യൻ തള്ളി നീക്കിയത്. ഭാവ്നഗറിൽ കാലി വളർത്തുകാരനെ സിംഹം പിടികൂടി എഴുന്നേൽക്കാൻ അനുവദിക്കാതെ അമർത്തി പിടിച്ചിരിക്കുന്ന വീഡിയോ ആണ് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായത്. ഗ്രാമീണർ ശബ്ദമുണ്ടാക്കിയും കല്ലെറിഞ്ഞും ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. ഭാവ്നഗറിൽ പാലിറ്റാന താലൂക്കിലെ ഗാർജിയ ഗ്രാമത്തിൽ ഞായറാഴ്ച പകൽ 8:30 ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. കലുഭായി ഗരാമ എന്നയാൾ വീടിനടുത്ത് പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ പോയപ്പോൾ സിംഹം ചാടി വീഴുകയായിരുന്നു. പിടിവലിക്കിടെ സിംഹം ഇയാളുടെ കാലിൽ കടിച്ചു പിടിക്കുകയും കഠിനമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് ഒടുവിൽ രക്ഷിച്ചു. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണവും ആരംഭിച്ചു. പക്ഷേ സിംഹത്തെ കണ്ടെത്താനോ പിടികൂടാനോ ഒന്നും സാധിച്ചില്ല കേട്ടോ. ഇവിടെ ചില മേഖലകളില് സിംഹത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആക്രമണമൊക്കെ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ലോകത്തെ ഏക സ്വാഭാവിക വാസസ്ഥലമാണ് ഗിർ മേഖല എന്ന് പറയുന്നത്. ഗിർ വനമേഖല പരിസരത്ത് നിന്നും ഇത്തരത്തിൽ ഇവിടേക്ക് സിംഹങ്ങൾ വരുന്നുണ്ട്. 2020 കണക്കുകൾ പ്രകാരം 674 സിംഹങ്ങൾ ഇവിടെയുണ്ട്. റേഡിയോ കോളറുകൾ ഘടിപ്പിച്ച് സിംഹങ്ങളുടെ സഞ്ചാരം നിരീക്ഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ എന്തായാലും ശക്തമായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കാണുമ്പോൾ നമ്മൾ ഭയന്നു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതെന്തായാലും ഈ ഒരു വൈറൽ കണ്ടന്റ് അപ്ഡേഷനോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈറ്റ് പിയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? പക്ഷേ നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാകുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഉണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ കേൾക്കുന്നവർക്ക് തിരിച്ച് നല്ലൊരു കേൾവിക്കാരനാകുന്നതിനെ കുറിച്ചാണ്. നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ലൈഫിലെ ഏറ്റവും വലിയ ആശ്വാസങ്ങളിൽ ഒന്നാണ്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ യാതൊരു മടുപ്പുമില്ലാതെ ക്ഷമയോടെ കേട്ടിരിക്കുന്ന ആ മനുഷ്യരെ നമ്മൾ എത്രത്തോളം തിരിച്ചു കേൾക്കാറുണ്ട്. ഈ സംസാരിക്കുന്നതിനേക്കാൾ വലിയൊരു കലയാണ് മറ്റുള്ളവർക്ക് കാതോർക്കുക എന്നത്. വാക്കുകളേക്കാൾ ചിലപ്പോൾ അവരുടെ മൗനങ്ങളെയായിരിക്കും നമുക്ക് വായിച്ചെടുക്കേണ്ടി വരിക. നമ്മെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഹൃദയം കൊണ്ട് കേൾക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളിലേക്ക് മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവർക്കായി കാത് തുറന്നിടുന്നത് തന്നെയാണ് യഥാർത്ഥ ബന്ധം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ സൗഹൃദങ്ങളിലെ ഈ കേൾവിക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൗഹൃദം എന്ന് പറയുന്നത് പരസ്പരം താങ്ങാകാനാണ്. നമ്മുടെ എല്ലാ പരാതികളും പരിഭവങ്ങളും കേട്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നമുക്കെല്ലാവർക്കും കാണും. നമ്മളെപ്പോൾ വിളിച്ചാലും ഫോണെടുത്ത് നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ആ സുഹൃത്തിൻ്റെ ഉള്ളിലും കാണില്ലേ പറയാൻ മാറ്റിവെച്ച ഒരുപാട് കഥകൾ. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ വെക്കാറാണ് പതിവ്. എപ്പോഴെങ്കിലും നമ്മൾ അവരോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ, നിനക്ക് എന്താണ് പറയാൻ ഉള്ളതെന്ന്? നല്ലൊരു സുഹൃത്താവുക എന്നാൽ നമ്മുടെ സുഹൃത്തിനു വേണ്ടി നല്ലൊരു കേൾവിക്കാരൻ കൂടിയാവുക എന്നാണ് അർത്ഥം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയത്തിലേക്ക് വരുമ്പോൾ ഈ കേൾവിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആ ഭംഗിയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രണയത്തിൽ പലപ്പോഴും വാക്കുകളേക്കാൾ വാചാലമാകുന്നത് കണ്ണുകളും മൗനങ്ങളുമാണ്. നമ്മുടെ പാർട്ട്ണർ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അതീവ ശ്രദ്ധയോടെ കേൾക്കുമ്പോഴാണ് അവിടെ പ്രണയം കൂടുതൽ ആഴമുള്ളതാകുന്നത്. അവർ പങ്കുവയ്ക്കുന്ന ചെറിയ വിശേഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ പേടികൾ, ഇതൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കാൻ കഴിയുന്നത് വലിയൊരു കരുതലിൻ്റെ അടയാളമാണ്. എന്നെ ഒന്ന് കേൾക്കൂ എന്ന് എപ്പോഴും വാശി പിടിക്കുന്നതിനേക്കാൾ നീ പറയൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് പ്രണയം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ നൽകുന്ന ഒരു ചെറിയ കേൾവി, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്കായി മാറ്റിവെക്കുന്ന കുറച്ച് സമയം, ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ലോകത്ത് പലരും തനിച്ചാകുന്നത് തങ്ങളെ കേൾക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ്. മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഒതുക്കി വച്ച് പുറമെ ചിരിച്ചു ജീവിക്കുന്ന ഒട്ടനവധി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് വലിയ ഉപദേശങ്ങളോ പരിഹാരങ്ങളോ ഒന്നും നമ്മിൽ നിന്ന് വേണമെന്നുണ്ടാകില്ല. ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ ഒന്ന് തുറന്നു പറയാൻ, കുറ്റപ്പെടുത്തില്ലെന്ന ഉറപ്പിൽ അതൊന്ന് കേൾക്കാൻ ഒരു കൂട്ട്, അത് മാത്രമായിരിക്കും അവർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തിരക്കുകളിൽ നിന്ന് കുറച്ച് സമയം അവർക്കായി മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഒന്ന് കേട്ടിരുന്നാൽ തീരാവുന്ന മാനസിക വിഷമങ്ങളെ പലർക്കും ഉള്ളൂ. ആ കേൾവി അവർക്ക് നൽകുന്ന ആശ്വാസം ഒട്ടും ചേർന്നല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നല്ലൊരു കേൾവിക്കാരനാവുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കാര്യങ്ങൾക്ക് ഉടൻ തന്നെ ഒരു മറുപടി കൊടുക്കുകയോ അതിനെ ജഡ്ജ് ചെയ്യുകയോ അല്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് തിരിച്ചെന്ത് മറുപടി നൽകണം അല്ലെങ്കിൽ എന്തുപദേശം നൽകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ അതിന് പകരമായി അവരനുഭവിക്കുന്ന മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാൻ പഠിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് ആ വികാരങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു നല്ല കേൾവിക്കാരനാകുന്നത്. ചിലപ്പോഴൊക്കെ മറുപടികളേക്കാൾ അവർക്കാവശ്യം നമ്മൾ കൂടെയുണ്ട് എന്നൊരു തിരിച്ചറിവായിരിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴും എല്ലാവരെയും കേൾക്കുന്ന, എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റുന്ന ചില മനുഷ്യരുണ്ടാവും. അവരെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം പറയുന്ന ചില മനുഷ്യർ, അവരാണ് എല്ലാവരുടെയും ആശ്വാസം. എന്നാൽ അങ്ങനെയുള്ള മനുഷ്യരുടെ ഉള്ളിലും വലിയ കൊടുങ്കാറ്റ് ഉണ്ടാകാം. എപ്പോഴും മറ്റുള്ളവരെ കേൾക്കുന്ന, അവരെ കേൾക്കാൻ ആരുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മറ്റുള്ളവരുടെ തണലായി നിൽക്കുന്ന ആ മനുഷ്യർക്കും വറ്റാത്ത സ്നേഹത്തോടെ കാതോർക്കാൻ ഒരാളുണ്ടാകണം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് പറയാനുള്ളത് തിരിച്ചു കേൾക്കാൻ നമ്മൾ മുൻകൈയെടുക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നിങ്ങളെ കേൾക്കുന്നവർക്ക് നിങ്ങളും നല്ലൊരു കേൾവിക്കാരനാവുക. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന ആ മനുഷ്യർക്കായി ഇന്ന് ഒരഞ്ച് മിനിറ്റെങ്കിലും മാറ്റിവെക്കാം. അവരെ ഒന്ന് വിളിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം. അവർ പറയുന്നത് യാതൊരു തിരക്കുമില്ലാതെ നമ്മുടെ ഹൃദയം കൊണ്ട് കേൾക്കാം. ഈ രാത്രി അവരുടേത് കൂടിയാകട്ടെ. നമ്മളെ കേൾക്കുന്നവർക്ക് തിരിച്ച് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ കാതുകളും അതിനെ ഉൾക്കൊള്ളുന്ന ഹൃദയവുമായിരിക്കട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗ മ ഗ ഗ ഗ
2: പാദവ മാപ മ ഗ മ ഗ ഗ.
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.